തദ്ധാവാതോന്യാനത്യേതിഷ്ഠത്തസ്മിന്നപോമാ തരിഷ്വാ ദധാതി തദേ ജതി തന്നേ ജാതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ യസ്തു സർവാണി ഭൂതാന്യാത്മന്നേവാനു പശ്യാതി സർവഭൂതേഷു ചാത്മാനന്തതോ ന വിജുഗുപ്സതേ യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവ ഭൂദ്വിജ നതഃ തത്ര കോ മോഹഃ കശോക ഏകത്വമാനു പശ്യാതഃ സപര്യാഗാച്ഛുക്രമകായമൗവ്രണമസ്നാവിരഗ്നേ ശുദ്ധമപാപവിദ്ധം കവിർമാനീഷീ പാരിഭൂസ്വായംഭൂര്യാഥ തഥ്യതോർത്ഥാന്വ്യാദധാച്ഛാശ്വതീഭ്യഃ സമാഃ ഭ്യഃ അന്ധന്തമഃ പ്രവിശന്തി യേ വിദ്യാമുപാസാതേ തതോ ഭൂയ ഇവ തേ തമോയഃ വിദ്യയാഗ്നേരതാഃ അന്യദേവാഹുർവിദ്യയാന്യദാഹുരവിദ്യയ ഇതി ശുശ്രുമധീരാണായേനസ്തദ്വി ചചക്ഷിരേ വിദ്യാഞ്ച വിദ്യാഞ്ച യസ്തദ്വേദോഭയജ്ഞേ സഹ അവിദ്യയാ മൃത്യുന്തീർത്വാ വിദ്യയാ മൃതാമശ്നുതേ

അന്യദേവാഹുസംഭവാദന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണായേനസ്തദ്വീചചക്ഷിരേ സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയജ്ഞേ സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണ സത്യധർമായ ദൃഷ്ടയേ പൂഷണ്ണേകർഷേയമസൂര്യപ്രാജാപത്യവ്യൂഹ രശ്മി.

0: சிவாய. யூஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ഇപ്പൊ പുരുഷന്മാർക്ക് പുരുഷശബ്ദം ഇല്ല, സ്ത്രീകൾക്ക് പലർക്കും പുരുഷശബ്ദം ഉണ്ട്. ഞാൻ കളിയായിട്ട് പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. പുരുഷന്മാർക്ക് മീശയില്ല, സ്ത്രീകൾക്ക് മീശയുണ്ട്. പ്രകൃതി മാറുകയാണ്, പ്രകൃതി മാറുകയാണ്, ആത്മപ്രകൃതി മാറുകയാണ്, ഇംബാലൻസ് വരികയാണ്. വളരെ വലിയ മാറ്റമാണ് വരുന്നത്. അതുകൊണ്ട് ആണ് ഈ ബ്യൂട്ടി പാർലറിലെല്ലാം ഉണ്ടായത്, ആവശ്യം ഹേതുവായി ഉണ്ടായതാണ്. കാരണം സ്ത്രീകൾക്ക് മീശ പിടിക്കാതെ പുറത്തു പോകാൻ പറ്റില്ല, അപ്പൊ അതിന് ബാർബർ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞേ ഉള്ളൂ. പണി ഒന്നു തന്നെ രണ്ടിടത്തും. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ സ്കൂളിലൊക്കെ വരുന്ന ടീച്ചേഴ്സ് ഒക്കെ നല്ലോണം ഷേവ് ചെയ്തിട്ടാ വരുന്നത്. ക്ലീൻ ഷേവ് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ സാധനം കുറ്റിയുണ്ടാവും. പഴയകാലത്ത് പുരുഷന്റെ മുഖത്ത് കൈവെക്കുവോ മുഖം വെക്കുവോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുറ്റിമീശ കൊള്ളുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ മുഖത്താണ് ഭാര്യയുടെ മീശ കൊള്ളുന്നത്. ആ പരുവത്തിലായിട്ടുണ്ട്. ഇതൊന്നും കളിയോ തമാശയൊന്നും പറഞ്ഞാലല്ല. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോക്കിക്കോളൂ, ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ നോക്കിക്കോളൂ, അതിൽ 10-ൽ 1 ഷുവറായിട്ട് മീശയുണ്ട്. നല്ല ക്ലീനായിട്ട് ഇല്ല, പോകാൻ പറ്റില്ല. ആമ്പിള്ളേരാണെങ്കിൽ 90% മീശയില്ല. ശബ്ദം സ്ത്രീകളുടേതാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ആധുനിക ആധ്യാത്മിക പുരുഷന്മാരും സ്ത്രീ ശബ്ദമുള്ളവരാണ്. പേര് പറയാം, പേര് മാത്രം ദയവായി ഉള്ള. കാരണം നിങ്ങളൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഭക്തരായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഞാൻ ചില പരമാർത്ഥങ്ങൾ പറയുന്നു എന്നല്ലാതെ 1% പോലും അതിലൊന്നിനോട് പോലും എതിർപ്പുണ്ടായി പറയുന്നതല്ല. അതുകൊണ്ട് ദയവായി പേരെല്ലാം ഒഴിവാക്കിയേക്കണം. കാരണം പേര് പറയുമ്പോഴത്തേക്ക് സംഗതി മാറി. ജനറൽ ട്രൂത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ പറയാം, അത് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അതിലൊന്നിനോട് പോലും എനിക്ക് വിരോധമില്ല. പക്ഷെ യാഥാർത്ഥ്യമതാണ്, ചലനം സ്ത്രീയുടെ ചലനമാണ്. മൂമെന്റ്സ് ഒക്കെ സ്ത്രീകളുടെയാണ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ആത്മജമായിരിക്കുന്ന നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിലെ ഗുണദോഷങ്ങളാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം. സാത്മ്യം വന്ന ആഹാരം, ദീർഘകാലം കഴിച്ച ശീലം വന്ന ആഹാരം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു 70 കഴിഞ്ഞ ആള് ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടോ? 70 വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒരാൾ നിങ്ങൾ 70 കഴിഞ്ഞൂടാ? 50 കഴിഞ്ഞു. എത്രയേ? 69. അപ്പൊ ഏതാണ്ട് ഒരു 65 കഴിഞ്ഞ ആളുകൾ. അവരെ എടുത്തു നോക്കിയാൽ ഇവരുടെ പല രോഗങ്ങളും, രാവിലെ 4 കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുക, ആ വെള്ളത്തിലിട്ട കൊഴുക്കട്ട വെള്ളം അങ്ങ് കുടിക്കുക, ആഹാരമൊന്ന് മാറ്റിയിട്ട് നേരെ മറിച്ച് അതുപോലെ തന്നെ ഒരു മുളക് ഉടച്ച് കഴിക്കുക, അല്പം മുളകും പുളിയും കൂടെ ഉടച്ച് ചേലം ചോറുണ്ണുക, അതും അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരച്ചിട്ട് കഴിക്കുക, പുളിയിലയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, അമ്പഴത്തിന്റെ ഇലയോ അമ്പഴങ്ങയോ അങ്ങനെയുള്ള പുളിയും ഉപ്പും തേങ്ങയോ കൂടെ വെച്ചോ ഉപരി ചമ്മന്തി അരച്ച് കഴിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സാധാരണഗതിയിൽ ഇവരെ അനുഭവിക്കുന്ന മേജർ രോഗങ്ങൾ ഉൾപ്പെടെ രോഗങ്ങൾ മാറുന്നതാണ്. കാരണം അവരുടെ കുട്ടിക്കാലത്ത് വർഷങ്ങളോളം സാൽമ്യം വന്ന ആഹാരമായതെല്ലാം, രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേര കഞ്ഞി, അതുമല്ലെങ്കിൽ അതൊക്കെ ഈ മുളക് പൊട്ടിച്ചും പപ്പടം ചുട്ടും ഒരല്പം പയറ് വേവിച്ചും ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ശീലം വന്ന് ശരീരം ദഹിപ്പിച്ച് അതിനുള്ള ദഹനരസങ്ങൾ ഉണ്ടാക്കി ശീലം വന്ന ആഹാരത്തെ പ്രായമായി, പൈസയൊക്കെ ആയി, പിള്ളേരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി, വീട്ടിൽ സ്റ്റാൻഡേർഡായി, ഡൈനിങ് ടേബിളായി, ഇതൊക്കെ വന്നപ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് മാറി, പുറത്തുനിന്നുള്ള ടിൻ ഫുഡുകളായി. ഇതൊന്നും ദഹിപ്പിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിൽ ശീലമില്ല, ജനിതകത്തിനകത്തുമില്ല. അപ്പോൾ വന്ന വൈകല്യമാണ് ഈ രോഗങ്ങളിൽ പലതും. ഇത് ശീലം കൊണ്ടുവന്നതാണ്. മാത്രമല്ല, ഈ സാൽമ്യത്തിനകത്ത് ഒരുപാട് വിരുദ്ധാഹാരങ്ങളും ഇന്ന് പെട്ടിട്ടുണ്ട്. 18 തരം വൈരുദ്ധ്യങ്ങളുണ്ട് ആഹാരത്തിന്. അവയൊക്കെ ബ്രെയിനെ ബാധിക്കുന്നവയാണ്, മസിലിനെ ബാധിക്കുന്നവയാണ്, കിഡ്നിയെ ബാധിക്കുന്നവയാണ്, പാൻക്രിയാസിനെ ബാധിക്കുന്നവയാണ്, അവയൊക്കെ ലിവറിനെ ബാധിക്കുന്നവയാണ്. ഇപ്പൊ രാത്രിയിൽ തൈര് കൂട്ടുകയാണ്, തൈരും മീനും കൂടെ കൂട്ടുകയാണ്. അതെല്ലാം എവിടെയാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചരകന്റെ നിയമപ്രകാരം വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ പ്രാണനിലാണ് ആവരണം ഉണ്ടാകുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്സിജൻ ഓട്ടുവാണ്. ഓട്ടു എന്ന് പറയുന്നത് ഓട്ടുവായിട്ട് നിൽക്കുന്നത്, അത് ദ്വന്ദ്വമായേ നിൽക്കുള്ളൂ, ദമ്പതികളായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അങ്ങനെയുള്ള രണ്ട് ഓക്സിജന് ഒന്നായിട്ടങ്ങ് മാറും. ഇതിന് നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയും. ഇതിനൊരു കെമിസ്ട്രിയുണ്ട്, ആ കെമിസ്ട്രിക്ക് പറയുന്ന പേര് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് പറയുക. ഓർഗാനിക് കെമിസ്ട്രിയിലൊരു പാർട്ടുണ്ട് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച് ആ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. അപ്പോൾ ഒട്ടു ഓയായി മാറി, ഓയായിട്ട് മാറി അതിന് നിൽക്കാൻ പറ്റില്ല, പരക്കം പായാൻ തുടങ്ങും ശരീരത്തിൽ. പരക്കം പായുമ്പോൾ വേറൊരെണ്ണത്തിനെ മുട്ടേറ്റ് ചെയ്ത് പിടിക്കും. വേറൊരു ഓറ്റുവിൽ നിന്ന് റോ പിടിച്ചാൽ അത് ഓയായി മാറി. 4% വരെ ശരീരത്തിൽ താങ്ങും, 4% കൂടിയാൽ താങ്ങില്ല. ഇന്ന് കാണുന്ന അകാല വാർദ്ധക്യം, ഇന്ന് കാണുന്ന യാമവാദം, ഇന്ന് കാണുന്ന SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, ഇന്ന് കാണുന്ന ക്യാൻസർ, ക്യാൻസർ പൂർണ്ണമായും ഇതിന്റെ ഫലമാണ്. അപ്പോൾ അത് നിൽക്കാനുള്ള എളുപ്പവഴി നമുക്ക് ശീലമുള്ളതും മര്യാദാമസൃണവുമായ ആഹാരം കഴിക്കുക. അങ്ങനെയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കളർ, നമ്മുടെ സ്മൃതി ഇവയൊക്കെ നന്നായിരിക്കും. അത് ശീലം കൊണ്ടുവരുന്നതാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം, അന്നരസജം. അന്നരസജം എന്ന് പറയുന്നത് അമ്മ കഴിച്ച ആഹാരം ഗർഭകാലത്ത്. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിച്ച ആഹാരം. അന്നം എന്ന് പറയുന്നതാണ് നമ്മളെ നിലനിർത്തുന്നത്. അന്നത്തിൽ നിന്നുണ്ടായി അന്നമായി നിലനിന്ന് മറ്റൊന്നിന് അന്നമായി തീരാനുള്ളതായത്. ശരീരം എന്ന് പറഞ്ഞാൽ ആകെ അന്നമാണ്, അല്ല വേറൊന്നും ഇതിനകത്തില്ല, ആകെ അന്നേയുള്ളൂ. അന്നം സൂക്ഷ്മാന്നമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കുട്ടിക്കാലത്ത് നിങ്ങളെ കൊണ്ട് അച്ഛനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിക്കും. അച്ഛന് കുളിക്കാനൊന്നും അല്ല നിങ്ങളെ കൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കുന്നത്. വീട്ടില് നെല്ല് പുഴുങ്ങാനുണ്ടെങ്കിൽ ഒരു ചെമ്പ് പുറത്തെ അടുപ്പേ വെച്ചിട്ട് അതിനകത്ത് നെല്ല് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളോട് പറയും, കരിയില വാരിക്കൊണ്ടൊന്ന് കത്തിക്കാൻ പറയും കുട്ടിക്കാലത്ത്. ഇതിൽ പ്രായം ചെന്നവരങ്ങനെ കത്തിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ ധാരണ. കത്തിച്ചിട്ടുണ്ട്. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് കുറയും. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യം കൂടും. നിങ്ങളൊന്നും അധികം ആഹാരം കഴിച്ചിട്ടല്ല സ്കൂളിൽ പോയത്. പക്ഷെ അത് കത്തിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലെ ഒരു കാര്യം മനസ്സിലാവും, ആ പുകയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ പ്ലാവില, മാവില മുതലായവയൊക്കെ അടിച്ചു കൂട്ടുമ്പോൾ മാങ്ങയും തേങ്ങയും പ്ലാവിലയും പ്ലാവും ഒക്കെ അടങ്ങുന്ന മടലും ഒക്കെ കത്തിക്കുമ്പോൾ അതിനകത്തുള്ളതായ ആ കായായി തീരാനുള്ള സാധനത്തിനുള്ളൊരു ആഹാരം പാചകം ചെയ്തു വെച്ചതാണ് അവിടെ കത്തി ഹവിസായി വരുന്നത്. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആഹാരമായി, ഇന്ദ്രിയാദി ദേവതകൾ സംതൃപ്തരായി. അങ്ങനൊരു അന്നം നിങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് നാനോ തലത്തിലുള്ള അന്നമായി, നാനോ കാർബൺ ട്യൂബുകളാണ് ചെല്ലുന്നത്. ആ സാധനം അകത്തേക്ക് ചെല്ലുമ്പോൾ സംതൃപ്തിയായി. അതുകൊണ്ടാണ് അടുക്കള പണിത സ്ത്രീകൾ ആഹാരം കഴിച്ചിട്ടല്ല ആരോഗ്യത്തോടുകൂടിയിരുന്നത്. അടുക്കളയിൽ ശരിക്ക് തീ കത്തിച്ച് പണിയെടുക്കുന്ന ഒരു സ്ത്രീക്ക് ആഹാരം ആവശ്യമില്ല. അവളാണ് ആദ്യ ആഹാരം കഴിക്കുന്നത്. അത് സൂക്ഷ്മമായ അന്നമാണ്. അതുകൊണ്ട് അവൾക്ക് 100 പറ നെല്ല് വാരി അങ്ങോട്ട് ഇടാൻ, പത്താഴത്തിലേക്ക് ഇടാൻ 1/2 മണിക്കൂർ മതി. അവിടെ പിള്ളേർക്ക് പറ്റിയല്ല, ഈ തിന്നുപിടിച്ച പിള്ളേർക്കൊന്നും പറ്റൂല. അപ്പോൾ ഈ രീതിയിൽ വരുന്നത് അന്നരസജത്തിൽ നിന്നാണ്. അപ്പോൾ അന്നരസജം, ആത്മജം, സാത്മ്യജം, മാതൃജം, പിതൃജം, ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന ആഹാരങ്ങളാലും അതിന്റെ വൈകാരികതയാലും ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. നമ്മളുടെ ദേശം, കാലം, ഇവയെല്ലാം ചേർന്ന് ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അത് ജന്മഗുണമെന്ന് പറയും, നൈസർഗികമാണത്. അതിന്റെ കൂടെ നമ്മൾ ഒന്ന് വീണിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയ തൊഴിലും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സ്വധർമ്മം അറിയുന്നത്. ക്ലിയർ? അത് കാരണശരീരമാണ് ഈ വാസന കൊണ്ട്. അതിനെയാണ് ആത്മജം എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനാണ് ആ കാരണശരീരം പറഞ്ഞത്. ആ പുനർജന്മം എന്നൊക്കെ പറയും. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ആ പുനർജന്മം ഉണ്ടോ എന്നാണെങ്കിൽ ഇതിന് സംശയത്തിന് യാതൊരു അവകാശമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, സോണിയാഗാന്ധി ഏതൊക്കെ ബാങ്കിൽ പണം എടുത്തു? സോണിയാഗാന്ധി ഇന്ത്യയുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. മൻമോഹൻ സിംഗ് എവിടെയൊക്കെ കൊണ്ട് പണം എടുത്തു വയസ്സുകാലത്ത്?

0: മനസ്സിലായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും അല്ലാതെ ഞാൻ സ്വരുക്കൂട്ടുന്നു, എന്റെ കാലം ഇത്രയേ ഉള്ളൂ എന്നും എനിക്കറിയാം. അങ്ങനെയുള്ള ഞാൻ ഏത് കാലത്തേക്ക് വേണ്ടിയാണ് ഈ സ്വരുക്കൂട്ടുന്നത്? ശരി, മനസ്സിലായില്ല. ലോകത്തുള്ള സകല മനുഷ്യനും സകല ജീവജാലങ്ങളും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് വേണ്ടിയല്ല സമ്പാദിക്കുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയൊന്നും അല്ല സമ്പാദിക്കുന്നത്. ഒരുത്തനും മക്കളിൽ നിന്ന് വരെ ഒളിച്ചു വെച്ചാ സമ്പാദിക്കുന്നത്. അവനെന്തിനാ സംശയിക്കണം പുനർജന്മം ഉണ്ടോന്ന്? പുനർജന്മം ഷുവറല്ലേ, കാരണം അടുത്ത ജന്മം ബുക്ക് ചെയ്ത് വന്നിട്ടാണ് ഇരിക്കുന്നത്. പുനർജന്മം ഉണ്ടോ? അടുത്ത ജന്മം എത്രയോ സ്ഥലത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു. അതില്ലെന്നും ഉണ്ടെന്നും വിശ്വസിക്കുന്ന വേറെ കാര്യം. ഞാൻ വിശ്വസിക്കുന്നില്ല പുനർജന്മം ഉണ്ടെന്ന്. റൈറ്റ്, വിശ്വസിക്കണ്ട. ഞാൻ വിശ്വസിക്കുന്നു പുനർജന്മം ഉണ്ടെന്ന്, വിശ്വസിച്ചോളൂ. രണ്ടിനോടും അല്ല ബന്ധം. പുനർജന്മം ബുക്ക് ചെയ്യുന്നു എല്ലാ മനുഷ്യനും. മാത്രവുമല്ല, പ്രകൃതിയിൽ ഏത് മനുഷ്യനെ നോക്കിയാലും അവന് അവന്റെ അച്ഛനമ്മമാരിലോ അവൻ ജനിച്ച അന്തരീക്ഷത്തിലോ അവൻ പഠിച്ചു വളർന്ന സ്വന്തം ശേഷിയിലോ കാണാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ അവനിൽ കാണുന്നു നൈസർഗികമായി. 7 വയസ്സുള്ള കുട്ടി പാടുന്നു, 8 വയസ്സ് മഹാദേവൻ, 8 വയസ്സ് മഹാദേവൻ ഗംഭീരമായി പാടുന്നു. പാടുമ്പോ ദക്ഷിണാമൂർത്തി പറയുന്നു, മഹാദേവ ഞാൻ വളരെ വിഷമം, എനിക്ക് മാർക്കിടാൻ എന്റെ ഈ പ്രായത്തിൽ എന്റെ അറിവ് എത്തത്രത്ത് നീ പാടുന്നു. മഹാദേവനോട് ദക്ഷിണാമൂർത്തി പറഞ്ഞ വാക്കുകളായി, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. മഹാദേവനോട്, 8 വയസ്സുള്ള മഹാദേവനോട് ദക്ഷിണാമൂർത്തി ജഡ്ജായിരുന്നു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അമൃത ചാനൽ. സമ്മാനം മഹാദേവനൊന്നും ആയിരുന്നില്ല, അവൻ 8 വയസ്സേ ഉള്ളൂ. അവൻ ആ 8 വയസ്സില് രാഗമാലിക ആലപിക്കുമ്പോ ഇത്രയും വയസ്സായ ദക്ഷിണാമൂർത്തി അത്ഭുതപ്പെടുന്നു. അപ്പൊ ഏത് കാലത്ത് പഠിച്ചതാണ്? അല്ല, അവനെങ്ങനെ പഠിക്കാനാണ്? വാസന പൂർവ്വജന്മം എന്ന് ചേർത്താ പിന്നെ ജന്മമുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇല്ലാതിരിക്കണമെങ്കിൽ മോഷണം കിട്ടും.
1: നമ്മൾക്ക് തിരിച്ചറിയല്ലേ,
0: നിങ്ങൾ നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ദേശം, നിങ്ങളുടെ കാലം, നിങ്ങളുടെ ഗോത്രാദി സംസ്കാരങ്ങൾ ഇവയെ വെച്ച് ഏകാഗ്രമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വധർമ്മം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചിന്തിക്കാനൊരു സമയം കൊടുക്കാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെട്ടോട്ടത്തിൽ ഓടുകയും ചെറുപ്പം മുതൽ അന്യരെ അനുകരിക്കാൻ പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നത്. കുറെ നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ സൂത്രം, ഗോത്രം സൂത്രം അറിയാമല്ലോ, നിങ്ങളുടെ ഗോത്രം സൂത്രം, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ കർമ്മപദ്ധതികൾ, അതുപോലെ തന്നെ നിങ്ങൾ പെട്ടിരിക്കുന്ന ദേശം, അത് അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ച ആഹാരം, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അല്പനേരം ഏകാഗ്രമായിരുന്നാൽ നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും അത് ആനന്ദപ്രദമായി ചെയ്യുകയും ചെയ്യാം. പക്ഷെ പലപ്പോഴും കുട്ടികളെ സ്വന്തം ധർമ്മം കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം മാതാപിതാക്കൾ ഏറ്റവും കൂടിയ വരുമാനമുള്ള പരിപാടി ഏതാണെന്ന് നോക്കി അന്യരെ അനുകരിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം മൂലം ഒരു അനുകരണത്തിനൊരാളുണ്ടാവും, ഒന്നുകിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്, അതുമല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിനെ വെച്ചിട്ടുണ്ട്. അയാളുടെ വാസനയല്ല എന്റെ കുഞ്ഞിന്റെ വാസനയെന്ന് ഈ അച്ഛനമ്മമാർ തിരിച്ചറിയണം. തീർച്ചയായും അച്ഛനമ്മമാർക്ക് കേടിയാം. അച്ഛനമ്മമാർ കേടിയതില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അച്ഛനമ്മമാരോട്, ഈ റോൾ മോഡലൊന്നും ഞാനാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് അവരാണ്, അവർ ജീവിച്ച് തീർന്നതാണ്, ഇനി ആ ജീവിതത്തിന് സുഖമില്ല. ഒരാൾ ജീവിച്ച് തീർന്ന സാധനം കഴിഞ്ഞുപോയതാണ്, ആ സാധനം എടുത്ത്

0: ജീവിക്കാൻ. ഞാനതല്ല, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, ഞാൻ അതിലൂടെ ജീവിച്ച് എന്റെ ജീവിതം തീർക്കാൻ വന്നതാണ്. അതിന് വല്ല സഹായവും നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്കാം, ഞാൻ എന്റെ പണി നോക്കാം. ബസ്, നിങ്ങളെ ഞാൻ വന്ന് സഹായിക്കാം. തീർച്ചയായും പറയാൻ പറ്റും. കുറച്ച് മുതിർന്നിട്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴല്ല ഇത് പറയുന്നത്. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ പ്രശ്നമില്ല. ഒരു 8-ാം ക്ലാസ് ആകുമ്പോഴേക്കേ അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള ഈ സംവാദം തുടങ്ങുള്ളൂ. ആ തുടങ്ങുമ്പോൾ കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഫ്രീഡം കൊടുക്കാനല്ല, വളരെ അതെ വളരെ ഭംഗിയായി പറയേണ്ടതാണ്. എനിക്ക് റോൾ മോഡലൊന്നും ആകാൻ പറ്റില്ല. അതിലൊരു സന്യാസി പോയി, നാളെ രാവിലെ അയാളെ പോലെ കാണണം, മറ്റന്നാൾ രാവിലെ ഒരു അധ്യാപകനെ കണ്ടു അതുപോലെയാണ് എന്റെ കുഞ്ഞ്, ആനപ്പുറത്ത് കയറുന്ന ഒരുത്തനെ കണ്ടു അങ്ങനെയാണ് കുഞ്ഞ്. ഇതെല്ലാം കൂടെ ആകാൻ പറ്റുമോ? ആകണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല, മാർക്കല്ല ജീവിതം എന്ന് വളരെ വ്യക്തമായി പറയാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം. സൊസൈറ്റി അല്ല, അച്ഛനമ്മമാരല്ല, പുറത്തുള്ളവർക്ക് ധാരാളം ചെയ്യാം, കുട്ടികൾ പെട്ടെന്ന് മാറുന്നതാണ്. ഞാൻ കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ കുട്ടികളുമായിട്ട് നല്ലപോലെ സംവദിക്കുന്നുണ്ട്, കോളേജ് കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ, കാരണം അവരുമായിട്ട് സംവദിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. അവര് തകരുകയാണ് ചെയ്യുന്നത്, അച്ഛനമ്മമാരുടെ ഈ പണി കൊണ്ടും അധ്യാപകരുടെ പണി കൊണ്ടും ഒക്കെ അവർ തകരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പലപ്പോഴും കുട്ടികൾ അത് ആക്ടിവിസ്റ്റുകളല്ല, അതിനനുകൂലമാണ്. അതെ, ഏറ്റവും വലിയ പ്രശ്നം പാരന്റ്സ്. അതെ, അത് വളരെ കാര്യവുമാണ്. അല്ല, അങ്ങനെയില്ല. കാരണം
1: സ്വാമി പറഞ്ഞ സ്വാമിമാർക്ക് കുട്ടികളൊന്നുമില്ല, അവർക്ക്
0: ഭാഗ്യമില്ല. എന്നോട് പറയില്ല,
1: സ്വാമി
0: എന്നോട് പറയാം, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു രക്ഷകർത്താവും പറഞ്ഞിട്ടില്ല, ഒരു അധ്യാപകനും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ കോളേജിലും സ്കൂളിലും ഒക്കെ പോയി, നെഹ്റു കോളേജ് തന്നെ, പയ്യന്നൂർ കോളേജ്, ഇവിടെയൊക്കെ കോളേജുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. PSV ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ആ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അഭയത്തിൽ എടുക്കുന്നുണ്ട്. കഞ്ഞിക്കുഴി സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, കഞ്ഞിക്കുഴിയിൽ രണ്ട് ദിവസം പോയി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത വെള്ളിയാഴ്ച കിടങ്ങനൂർ വിജയാനന്ദാശ്രമത്തിന്റെ സ്കൂളിൽ രണ്ട് ക്ലാസ് നേരത്തെ എടുത്തെടുത്തിപ്പോ ഒരെണ്ണം വരാൻ പോവാം, കുമാരമംഗലം സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. രക്ഷകർത്താക്കളോടിരിപ്പുണ്ട്, അധ്യാപകരോടിരിപ്പുണ്ട്, എല്ലാവരെയും വിളിച്ചുകൂട്ടിട്ട് പേരന്റ്സ് ടീച്ചേഴ്സ് ഫുൾ ഡേ ആണ്. പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ രാവിലെ തുടങ്ങുന്ന ക്ലാസ്സാണ്, വൈകുന്ന അവരെ എടുത്തിട്ടുണ്ട്. പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും ഒക്കെ ഇരിക്കുക എടുത്തിരിക്കുന്നത്. എന്നോട് തിരിച്ച് ഒരു രക്ഷകർത്താവും മറുപടി പറഞ്ഞില്ല, സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ശരിയായ അളവിൽ മറുപടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്പം പോലും ചൂടാകാതെ. അതുകൊണ്ട് അത് പറയേണ്ട പോലെ പറയണം എന്നുള്ളത് ആവശ്യമാണ്. എന്നോട് ചോദിച്ചില്ല, അതിന് തനിക്ക് കൊച്ചോടു ഒന്നും ആരും ചോദിച്ചില്ല. അങ്ങനെ പറയില്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നിടത്ത് ആദ്യം അവരെ കൊണ്ടുവന്ന് ഒരൊറ്റ വാതിലേ ഞാൻ തുറന്നിടാറുള്ളൂ. രണ്ടാമൊരു വാതിലില്ല അവർക്ക് ഇറങ്ങി വരാൻ. ക്രിമിനൽ ലോറിയോ ക്രിമിനോളജിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്, ഒരു ക്രിമിനലിന് ഇറങ്ങി വരാൻ ഒറ്റ വാതിലേ തുറന്നിടാവൂ, അതിന്റെ വാതിൽക്ക് നമ്മളും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ചോദിക്കുന്നതിന്റെ ആ ചോദ്യത്തിന് നമ്മൾ വിചാരിക്കുന്ന ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരം പറയാൻ അവന് പറ്റൂല. അറ്റ് എനി കോസ്റ്റ്, അതിന്റെ കാരണം അവന്റെ ലൈഫ് വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. നമ്മളല്ലാതെ നമുക്കെന്തെങ്കിലും ആശയം അവനോട് പറയാനില്ല, നമുക്കെന്തെങ്കിലും ഈ ലോകത്ത് സാധിക്കാനില്ല, നമുക്ക് അവന്റെ കുട്ടികളെ കൊണ്ടെന്തെങ്കിലും നേടാനില്ല. നമ്മൾ ഏതെങ്കിലും സംഘടനയുടെ ആളല്ല, ഏതെങ്കിലും ഒന്നിന്റെ വക്താവല്ല. നമ്മൾ ആ ദർശനം എന്താണ്? ആ ദർശനം എന്ന് പറയുന്നത് ഹൈന്ദവമല്ല, ഭാരതീയമല്ല, അത് സനാതനമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ദർശനം ഒരിക്കലും ഭാരതീയമല്ല, അതിൽ അഭിമാനം കൊള്ളിക്കുക എന്റെ ജോലിയുമല്ല. അതുകൊണ്ട് അവിടെ ഒന്നും അവർക്ക് അനങ്ങാൻ പറ്റൂല, അത് സനാതനമാണ്. കാരണം അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരു പ്രശ്നമുണ്ടാക്കൂല. അതിന് യുക്തിവാദി എവിടെ ഇരിപ്പുണ്ടാവും, അന്ധവിശ്വാസി എവിടെ ഇരിപ്പുണ്ടാവും, രണ്ടുപേരും ശരിയാണെന്ന് ഒരുമിച്ച് പറയുകയല്ലാതെ നിവർത്തിയില്ല. കാരണം സ്നേഹം സനാതനമാണ്. സ്നേഹം വേണ്ടെന്ന് യുക്തിവാദി പറയില്ല, അന്ധവിശ്വാസിയും പറയില്ല. നിങ്ങൾ പറയാൻ പോകുന്ന അതാണെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് അത് പേടിക്കൊന്നും വേണ്ട, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കും. അപ്പൊ അവർക്ക് അവരുടെ സ്വധർമ്മം കണ്ടുപിടിക്കാനും പറ്റും വളരെ ചെറുപ്പത്തിലെ, അവരുടെ പഠിക്കാനുള്ള അഭിരുചി, ചില ആപ്റ്റിറ്റ്യൂഡുകൾ ഇവയിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ഓർമ്മശക്തിയുടെ പ്രത്യേകതകൾ, അവരോർക്കുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ആ ചോദ്യം മനസ്സിലായി. കാലം, ദേശം, ദ്രവ്യം മൂന്നെണ്ണേ ഉള്ളൂ. കാല അപരിച്ഛേദ്യമാണ്, അപരിച്ഛിന്നമാണ്. ദേശ അപരിച്ഛിന്നമാണ്, വസ്തു അപരിച്ഛിന്നമാണ്. ആവശ്യമില്ല, കാരണം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് തുടക്കം കൊടുക്കുമൊന്നുമില്ല. ഒരു വട്ടം വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ആരംഭ ബിന്ദു തന്നെയാണ് അതിന്റെ അവസാന ബിന്ദു. അത് കിട്ടാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയുന്നതിനുള്ളത് ശീലമാണ് മാറേണ്ടത്. ആദ്യം ഒരു അല്പം അഡ്വഞ്ചർ വേണ്ടി വരും. അതായത് സെൽഫ് ഇല്ലാത്ത വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കുന്ന പോലെ നമുക്കൊരല്പം ധൈര്യം വേണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് അഭിമുഖമായൊരു വിഷയം വന്നാൽ നമ്മൾ ആദ്യം അതിനെ ഒന്ന് അപഗ്രഥിച്ചാൽ മതി, അത് പിൻവാങ്ങും. ജസ്റ്റ് അപഗ്രഥിച്ചാൽ മതി, അതിനോട് എതിർക്കാൻ പോകരുത്. എതിർത്താലേ ഇന്ദ്രിയം പ്രബലമാവും, വിഷയമില്ലാതെ ആസ്വദിക്കാൻ തുടങ്ങും. അനുകൂലിച്ചാൽ വിഷയത്തോടുകൂടി ഇന്ദ്രിയം അനുഭവിക്കാൻ തുടങ്ങും. അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. അതും യോഹേ സോഹേ എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയോ അങ്ങനെ, യാഥാ തദ്യതോ അർഹാൻ, അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു അല്പം അഡ്വഞ്ചർ വേണം. ഉണ്ടാവില്ല, കാരണം നിങ്ങൾ അറിവോടുകൂടിയാണ് ഇന്ദ്രിയത്തെ പിൻവലിക്കുന്നതെങ്കിൽ 1% പോലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാവില്ല. നിങ്ങൾ അറിവില്ലാതെയാണ് പിൻവലിക്കുന്നതെങ്കിൽ ക്ലേശം. മസിൽ പിടിക്കാനൊന്നും പോകും, മസിൽ പിടിച്ചാൽ ഗതികേടാണ്. കാരണം അതിന് ശക്തി കൂടും, നിങ്ങൾ അതിനകത്ത് വീണിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും എളുപ്പമായി.
1: ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ഇരിക്കണം മനസ്സ്.
0: അല്ല, മനസ്സിനെയൊക്കെ ഇന്ദ്രിയം വലിച്ചുകൊണ്ട് വിളിച്ചു ബുദ്ധി മനസ്സിന് അടിമം പണിയും ചെയ്യും. അതിനുള്ള വഴി എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പരംദൃഷ്ടി മാത്രമാണ്, ഈശ്വരാനുസന്ധാനം മാത്രമാണ്. അതിന് അത് കുറച്ച് ഭാഗ്യമാണ്. കാരണം കുട്ടിക്കാലത്ത് ജനിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉദയഗിരിശു വന്ന് മുഖാനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി സംഘനാദം മുഴങ്ങി ഉണരുക കണിമാൺമാനംബരേ ഋച്ചംബരേശ കുംഭീന്ദ്രൻ പോയിത്രുകൂടാചലസരസിമുദാ പണ്ടഗസ്ത്യ ശാവൽ പിൻകാലിന്മേൽ കടിച്ചൻ മുതലകടി വിടഞ്ഞായിരത്തണ്ടുഴന്നൻ അന്നേരം പൊന്നുവണ്ണം മുരതി പുകരുടാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നക്കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ കാൽത്താരോർത്തു ഭജിപ്പവർക്കുമെഴുത. ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലുന്ന അമ്മയച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരവിടെ ഇത് നമ്മളെ വിളിക്കാതെ, നമുക്ക് അലാറം വെക്കാതെ, എഴുന്നേറ്റ് പഠിക്കടാന്ന് പറയാതെ, നമ്മളോട് നേരത്തെ കിടക്കടാന്ന് പറഞ്ഞ 8 മണിക്കേ അമ്മ വന്നിട്ട് പറയും കിടന്നുറങ്ങടാ, പഠിച്ച് പണിക്കരാകാൻ പോകുന്നു, പോയി നീ പഠിച്ചു വരാത്തതിന്റെ കുഴപ്പമാണ്, വിളക്കണക്കിട എന്ന് പറഞ്ഞ് ചൂടാകുമ്പോ ഇല്ല കുറച്ച് ഹോംവർക്ക് ഉണ്ട് അതൊക്കെ രാവിലെ ചെയ്യാവിടെ കിടന്നുറങ്ങും എന്ന് പറഞ്ഞ് ചൂടായി പറഞ്ഞു. അമ്മയാ വിളക്കും തല്ലിക്കെടുത്തി, അമ്മ എന്നിട്ട് കാത്തിരിക്കുകയാണ് അച്ഛനെ. അപ്പൊ നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. അന്നേരം 8 മണി മുതൽ കിടന്നുറങ്ങി നമ്മൾ വെളുപ്പിനെ ഒരു വളരെ സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഉദയഗിരിച്ചു വന്നു എന്തൊരു ഭാവനയുള്ള ശ്ലോകങ്ങളാണ്. അതുമായിട്ട് നമ്മൾ കേട്ട് ഉണരുമ്പോ എഴുന്നേക്കാവുന്ന എരിച്ചു കഴിഞ്ഞാൽ പറയും മോൻ പോയി കിടന്നോളൂ, മോനിപ്പോഴേ എഴുന്നേക്കൊന്നും വേണ്ട, അല്ലാതെ എഴുന്നേറ്റ് വാടാ ഇവിടെ ചെയ്യടാ വെള്ളം കോരി ഒഴിക്കുക ഒന്നുമില്ല. പക്ഷെ നമുക്ക് കേൾക്കണമെന്നൊരു വാശിയുണ്ടാവും. ഇതിന്റെ കാരണം വെച്ചാൽ ഇവരെന്തോ പണി ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇവര് ചെയ്യുമോ? ഈ അച്ഛനും അമ്മയൊക്കെ വെളുപ്പിനെ കേൾക്കുന്ന എന്തിനാ? അപ്പൊ നമുക്ക് കേൾക്കണം. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ, കാരണം അച്ഛൻ കട്ടിലിൽ നമ്മളുടെ വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന നമ്മൾ അവിടെ കിടക്കുമ്പോഴാണ് അച്ഛൻ പതുക്കെ എഴുന്നേറ്റ കട്ടിലെ തന്നെ കാലിന്റെ വലത്ത് കാലിന്റെ പെരുവിരലിൽ കൈകൊണ്ട് പിടിച്ച് പതുക്കെ എടുത്ത് ഭൂമിയിലേക്ക് നോക്കുന്നത്. അച്ഛൻ എന്തോ ചെറുതായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, സ്വാഭാവികമാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുത്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് നമ്മൾ അച്ഛൻ പറയുന്നത് കേൾക്കും, കേൾക്കാതിരിക്കില്ല. ഓം പ്രിയദത്തായേ നമ എന്ന് മൂന്നൂരു ജപിക്കുന്നത് നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് ജപിക്കണം തോന്നും. നമ്മൾ പതുക്കെ കേട്ട് കേട്ട് കേട്ട് കുറെ തെറ്റോടുകൂടി ആദ്യം ജപിക്കുകയും പിന്നെ തെറ്റില്ലാതെ പതുക്കെ ജപിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒപ്പം എത്തണം എന്നുള്ളൊരു മത്സരം തോന്നും. അച്ഛൻ ജപിച്ചതിനേക്കാൾ ജപിക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാതെ അത് നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു ഒരു മഹാഭാഗ്യമാണ്. അതിന് വേറെ വാക്കില്ല. അത് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും കാണിക്കുന്നത് കണ്ട് അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന് രാവിലെ ഏൽക്കുന്ന അച്ഛൻ കയ്യിലേക്ക് നോക്കിയിട്ട് കരാഗ്രി വസതേ ലക്ഷ്മിയും കരമധ്യേ സരസ്വതിയും കരേമൂലേ സദാ ഗൗരിയും പ്രഭാതേ കരദർശനം എന്ന് ചൊല്ലുകയാണ്. അപ്പൊ നമുക്കറിയാം, കാരണം എന്തുകൊണ്ടാണിത്? കരാഗ്രത്തിൽ ലക്ഷ്മി, കരമൂലത്തിൽ കരമധ്യത്തിൽ സരസ്വതി, കരമൂലത്തിൽ ഗൗരി. എന്തുകൊണ്ടാണിത് ഗോവിന്ദനാകാത്തത്? കാരണം രണ്ട് സ്ത്രൈണ ദേവതകളെ സങ്കല്പിച്ചിട്ട് മൂന്നാമതൊരു പൌരുഷ ദേവതയെ സങ്കല്പിക്കാൻ പോലും ആവില്ല. അപ്പൊ ഇത് ഏതെങ്കിലും സംഘടന പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കാനാവില്ല. അപ്പൊ ഇതിനൊരു പാരമ്പര്യമുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. ആ പാരമ്പര്യത്തിൽ ഊന്നി അത് അടിസ്ഥാനം മുതൽ പഠിച്ച് അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. പറ്റിയില്ല, വയസ്സായി, സാരമില്ല, ശൈശവാണെന്നായിരിക്കുക, ഇപ്പം ആരിൽ നിന്നെങ്കിലും കേട്ടു, ഒരു ശൈശവസഹജമായ നിഷ്കളങ്കതയിൽ കേൾക്കുക. പക്ഷെ അതിന്റെ യുക്തിയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇതിനെ പഠിക്കാൻ പറ്റാതെ വരുന്നത്. അതാണ് ഈ അബോധ പ്രബോധനം കടന്നില്ലാത്തത്. യുക്തി ചോദിച്ചാൽ ഞാൻ യുക്തി പറഞ്ഞുതരും, കാരണം എനിക്ക് നല്ല നിൽക്കാൻ ഏത് സാധനത്തിനും യുക്തി ഉണ്ടാക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്നെ വെട്ടാതിരിക്കാൻ. അതൊക്കെ എന്റെ അച്ഛനമ്മമാരെ ഞാൻ സ്മരിക്കുമ്പോൾ എനിക്ക് ഇവനെ വെട്ടാനുള്ളതൊക്കെ അന്നേരം തോന്നും, അന്നേരം ഞാൻ പറയും. പിന്നെ ഒരിക്കൽ ചോദിച്ചാൽ അന്നേരം അതൊന്നും ആയിരിക്കുമല്ലോ പറയുന്നത്, കാരണം ഇവനെ വെട്ടാനുള്ള യുക്തിക്ക് മാറാം, പക്ഷെ എന്റെ മിത്തിന് മാറാനാവില്ല. ക്ലിയറായോന്നറിയില്ല. യുക്തിയൊക്കെ പറയുന്നിടത്ത് എനിക്ക് യാതൊരു കണ്ടീഷനുമില്ല. ഇപ്പം പുനർജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഇന്ന് പറഞ്ഞ സാധനം ആയിരിക്കില്ല ഒരു 7 കൊല്ലം മുമ്പ് ഇതിന്റെ യുക്തി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അന്നേരം വേറെ ചില ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പ്രിയത്തെ മുഴുവൻ ദാനം ചെയ്യുന്നവൾ ആ ഭൂമി. അപ്പൊ ആ ഭൂമി വിൽക്കാനാവില്ല, ആ ഭൂമി പൊളിക്കാനാവില്ല, ആ ഭൂമി നശിപ്പിക്കാനാവില്ല. കാരണം എന്റെ എനിക്കുള്ള പ്രിയം മുഴുവൻ ജീവനുള്ളത് ഭൂമിക്ക് മാത്രമാ. കാരണം ഭൂമിയിൽ ജനിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഭൂമിയിലേക്ക് അവ ചെന്ന് ചേരുകയെന്ന്, ഭൂമിയിൽ നിന്നുണ്ടായി, ഭൂമിയിൽ നിന്ന് അന്നമായുണ്ടായി, ആ അന്നം അശിച്ചു വളർന്ന് ഭൂമിയിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ്. അതുകൊണ്ട് ഭൂമിയാണ് ഏറ്റവും ജീവനുള്ളത്. ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അവിടെ ജീവനുണ്ടാവും. ഭൂമിക്ക് ജീവനില്ലെന്നും എനിക്ക് ജീവനുണ്ടെന്നും പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയമായി. മനസ്സിലായില്ല. അതുകൊണ്ട് ഈ പ്രിയം മുഴുവൻ ദാനം ചെയ്യുന്നത് ഭൂമിയാണ്, അമ്മയാണ് അവൾ. സങ്കല്പല്ലിത്, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഭൂമി ആണ് വേണ്ടതെല്ലാം തരുന്നത്, അല്ല വേറെ എന്തോ നമുക്കുണ്ട് തരുന്നത്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം എന്ന നിന്ദ്യ തദ്വ്രതം, അന്നം എന്ന പരിചക്ഷ്യത, അന്നം ബഹുകുർവീത, ഇതൊക്കെ അതുകൊണ്ട് വന്നതാണ്. പിന്നെ സൂര്യനും പൂഷാവും, ഈ രണ്ടുപേരെയാ സ്മരിക്കുന്നത്, പൂഷാവിനെയും സ്മരിക്കും. അതുകൊണ്ടാണ് ആദിത്യ ഹൃദയമൊക്കെ ജപിക്കുന്നത്. അത് സമതസൂത്രം, ദന്ന ഗിൽസമൻ, പരാശരൻ, ദന്ന ഗൗതമൻ, ഇവരുടെയൊക്കെ സൂത്രങ്ങളുണ്ട് ഓരോ ഗോത്രത്തിനു വേണ്ടി. ബാദരായണ സൂത്രം വരെയാണ്, അത് മറ്റേ ബ്രഹ്മസൂത്രത്തിന് പറയുന്ന ഭരദ്വാജന്റെ ഉണ്ട് ഗൃഹ്യസൂത്രങ്ങൾ. കശ്യപന്റെ ഗോത്രമുണ്ട്, സൂത്രമില്ല, സൂത്രം വരെയാ, അതിന് ഉപയോഗിക്കുന്ന സൂത്രം വരെയാ. ഭാർഗവന്റെ ഉണ്ട്, കശ്യപ ഗോത്രമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വാസനകൾ അറ്റുപോകണമെന്ന് തോന്നിയാൽ അവ പ്രബലങ്ങളായി തീർന്നവയാണെങ്കിൽ അത് കർമ്മം ചെയ്തങ്ങ് തീരും. നിർഭയമായി കർമ്മം ചെയ്താൽ അതങ്ങ് തീരും. നിർഭയമായി ചെയ്യണം, അതിനുള്ള സമകാലീന നിയമങ്ങളെ നേരിടാൻ തയ്യാറാവണം. പ്രബലമാണ് കക്കാനുള്ള വാസന, പ്രബലമാണ് കക്കണം, യാതൊരു സംഗതിയുമുണ്ട്. നേരെ അകത്തു പോകണം, സന്തോഷത്തോടെ രണ്ടു ദിവസം കിടക്കണം. അത് അത് പിടിക്കാതിരിക്കാനാ, ഇതൊന്നുമല്ല, ഇത് പിടിക്കണം, പിടിക്കാവുന്ന വിധത്തിൽ കിടക്കണം. ഒരു രണ്ടാഴ്ച അകത്ത് കിടക്കണം, പോലീസ് പിടിച്ച് രണ്ടാഴ്ച അകത്ത്
2: കിടക്കണം.
0: അതാ വാസന തീരാനാ. ലോകം പരസിക്കണം, ലോകം തെരുവറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ലോകം തെരുവറയിലെന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത്, ലോകത്തിന്റെ തെരു കേൾക്കണം. കാരണം നമ്മുടെ വാസനയാണ്, ആ വാസന തീർന്നേ പറ്റുള്ളൂ. അല്ലാതെ എന്താ വഴിയന്, വാസനയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. വാസനയ്ക്ക് കക്കാനുള്ള വാസന പ്രബലം. ഏതാണ് സ്വാമി എടുക്കുക, പഠിക്കാൻ ഒരുത്തിനെ കൊണ്ടുവന്നു, കൊണ്ടുവന്ന സ്വാമി ചോദിച്ചു എന്തിനാ കൊണ്ടുവന്നെ, പഠിക്കാനാണ് സ്വാമി, അവൻ നന്നാകാൻ വേണ്ടി കൊണ്ടുവന്നു. അതെനിക്കറിയില്ല, എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ കൂടെ കൂടിയാൽ അവൻ കള്ളനാണെങ്കിൽ അവൻ ഏറ്റവും നല്ല കള്ളനായിരുന്നു, അവൻ ധർമ്മിഷ്ഠനാണെങ്കിൽ ഏറ്റവും നല്ല ധർമ്മിഷ്ഠനാണ്. അവന്റെ വാസന എന്റെ സാമീപ്യം കൊണ്ട് തന്നെ പോഷിപ്പിക്കപ്പെടും, ശങ്ക വേണ്ട. കേൾക്കണം, അത് തീരണം, അത് ശീലമൊന്നും ആവില്ല. നിങ്ങൾ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ വാസനയൊക്കെ എരിഞ്ഞടങ്ങാൻ അല്പനേരം മതി. പിടിച്ചില്ലെങ്കിൽ അത് വാസന, പോലീസിന് പിടിക്കാനുള്ള വാസനയില്ലെന്ന് വെച്ചോളൂ. എന്തോ കട്ടാവല്ലോ, ഏതോ ഒരിടം കട്ടു. കാരണം ഭാര്യ ഉടനെ പോലീസ് പിടിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ചു എന്ന് കാണിച്ചു. അത് ഗൃഹ്യസൂത്രങ്ങളാണ്, അതായത് നിങ്ങളുടെ ജനനം, അതുപോലെ തന്നെ ഗർഭാധാനം, പുംസവനം, സീമന്തം തുടങ്ങിയുള്ളതിനെല്ലാം നിയമങ്ങളും ഇവയൊക്കെ അടങ്ങുന്നതും നിങ്ങളെങ്ങനെയാണ് അച്ഛനമ്മമാരോട് അങ്ങനെ ഒക്കെ പെരുമാറേണ്ടതെന്നും ഒക്കെയുള്ള അടങ്ങുന്ന വലിയൊരു ശാഖയാണ് അതിനകത്തുള്ളത് മുഴുവൻ. നിങ്ങളുടെ നിങ്ങളുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന, ആ ഗോത്രത്തിലെ വ്യക്തിയുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന നിയമസംഹിതകളെല്ലാം അടങ്ങിയ ഒരു ലോകം അതിനകത്ത് പറയുന്നു. അത് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് സൂത്രങ്ങളെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ ഗോത്രം ഏതാണ് ആ സൂത്രമേ പഠിക്കുക. നിങ്ങളെ ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം, ഗോത്രം അറിയാത്തവരൊക്കെ കശ്യപ ഗോത്രം. കശ്യപൻ നിങ്ങൾക്ക് വാതിൽ തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഗോത്രം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കശ്യപ ഗോത്രം. ഗോത്രം അറിയുമെങ്കിൽ ആ ഗോത്രം. അപ്പൊ അറിയില്ല, അച്ഛനമ്മമാര് ഗോത്രമൊന്നും പറഞ്ഞെന്നില്ല. ഇല്ല, മൂന്ന് നാല് ഗോത്രങ്ങൾക്ക് ഒരു സൂത്രമാണ്. കുറെയെണ്ണമുണ്ട് കേരളത്തിലുണ്ട്, ഗോത്രങ്ങളൊക്കെ കൂടുതലുണ്ടല്ലോ. അതായത് ശ്രുതി ഏത് വേദമനുസരിച്ചാണ്, ഋഗ്വേദികൾ, യജുർവേദികൾ, സാമവേദികൾ, അങ്ങനെ വേദമനുസരിച്ചുള്ള ആളുകൾ. വേദം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗോത്രങ്ങൾ, പിന്നെ അവരെ അനുഷ്ഠിക്കുന്ന സൂത്രങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പടി പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യനെ കണ്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം, ശങ്ക വേണ്ട. എന്നിട്ട് കശ്യപ ഗോത്രത്തിലെ ഏത് സൂത്രങ്ങളെ അവലംബിക്കണമെന്നെല്ലാം പിന്നെ സമയം നോക്കി ഒരു ആചാര്യനെ കണ്ടി ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. നമസ്കരിക്കുമ്പോൾ പോലും അത് വേണമെന്നാണ്. ഇന്ന ക്ഷേത്രത്തില്, ഭാരതഭൂമിയില്, ജംബൂദ്വീപില്, ഭാരതഭൂവില്, കേരള ക്ഷേത്രത്തില്, പരശുരാമ ക്ഷേത്രത്തില് ഇന്ന ആളിന്റെ മകനായ വിഷ്ണു ശർമ്മൻ എന്ന ഞാൻ അങ്ങയെ നമസ്കരിക്കുക, അഭിവാദനം ചെയ്യുന്നു. അഭിവാദയേഹം വിഷ്ണു ശർമ്മ ഭൂ. അപ്പോഴാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത് സ്വസ്തിർഭവ വിഷ്ണു ശർമ്മൻ, ആയുഷ്മാൻ ഭവ വിഷ്ണു ശർമ്മൻ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിക്കും. അഭിവാദനവും പ്രത്യഭിവാദനവുമുണ്ട്. അഭിവാദനം ചെയ്യുമ്പോഴാണ് പ്രത്യഭിവാദനം ചെയ്യുന്നത്. പ്രത്യഭിവാദനം ചെയ്യാനറിയാത്തവനെ അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്യുമ്പോൾ കുന്തിച്ചിരിക്കുന്നവനെ പോയി അഭിവാദനം ചെയ്യരുത്. ഏത് അഭിവാദനത്തിനും പ്രത്യഭിവാദനമുണ്ട്. കാരണം അത് ഈശ്വരീയങ്ങളായ രണ്ട് ഭാവങ്ങൾ തമ്മിലുള്ള ചേർച്ചയുടെ മുഹൂർത്തമാണ്. അതുകൊണ്ട് അഭിവാദനം പഠിക്കണം, പ്രത്യഭിവാദനവും പഠിക്കണം. ക്ലിയർ? അത് ക്ലിയർ.
3: കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലും
0: എവിടെയാണെങ്കിലും വേണം. നിങ്ങൾ കേരളത്തിലാണെങ്കിലും എവിടെയെങ്കിലും പോയി ബലിയിടാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഗോത്രം പറയാൻ പറയും. അറിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവന് വിവരമുണ്ടെങ്കിൽ അവൻ നിങ്ങൾ കശ്യപ ഗോത്രത്തിൽപ്പെടുത്തും. പിന്നെ അവിടെ ഇരിക്കുന്നവൻ വിവരമില്ലാത്തവനാണെങ്കിൽ ഓം പാർദ്ധായ പ്രതിബോധിതം സ്വാഹ എന്ന് പറഞ്ഞ് തട്ടിപ്പും
4: കാണിക്കും.
0: കുട്ടികളായതുകൊണ്ട് പിന്നെ അത് മതി എന്ന് വിചാരിക്കാം. കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ നിഷ്കളങ്കത ജീവിക്കാൻ വേണ്ടി അതിനെ ഭഗവാൻ അനുഗ്രഹിക്കും. എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് പൂജിച്ചാലും മതി. കണ്ണപ്പനതായത് അവസാനം കണ്ണപ്പന്റെ നേരെ തിരിഞ്ഞു ഭഗവാൻ. ഉടുപ്പിയിൽ കണ്ണപ്പൻ അവിടെ ഒന്നുകൊണ്ട് ഭജിച്ചു. മാധവന്റെ വലിയ പാരമ്പര്യങ്ങളൊക്കെ നേരെ മറിഞ്ഞുപോയി. വിഗ്രഹം നേരെ അങ്ങ് തിരിഞ്ഞ് പുറം പൊട്ടി. അവിടെ കൂടിയപ്പോ നിങ്ങൾ കാണുന്നത് ഉടുപ്പി കൃഷ്ണനെ. കണ്ണപ്പനും അവിടെയുണ്ട്. കണ്ണദാസൻ അത്, കണ്ണപ്പനല്ല കണ്ണദാസൻ, അല്ല കണ്ണദാസനല്ല കണ്ണപ്പൻ. അതുകൊണ്ട് ഭക്തിക്കത് മതി. അപ്പോ ബാക്കി ഇനി അടുത്ത ദിവസമാകാം. നിങ്ങൾ കാര്യമായി ചോദ്യമൊന്നും ചോദിച്ചില്ല, ഞാൻ കുറെ ഉത്തരം പറഞ്ഞു എന്നുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസമാകാം.

0: நமஸ் சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ், 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நமஸ் சிவாய.
1: ஓம் நமஸ் சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: குரு பரம்பரை ஸ்மரித்த பிரம்மசூத்திர சங்கர பாஷ்யம் திருதீய சூத்திரம் சர்ச்ச ஆரம்பிக்கையான சாஸ்திர யோனித்வாதிகரணம், சாஸ்திர யோனித்வாசம் அதான சூத்திரம். சர்ச்ச செய்யுன பாகங்கள் ஏதெங்கிலும் വിശദീകരിച്ച ഭാഗങ്ങൾ എവിടെയെങ്കിലും അഭ്യക്തമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പദത്തിന്റെ അർത്ഥമോ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കാം. അടുത്ത് പറയുന്നത് ഈ സൂത്രത്തെ വ്യാഖ്യാനിക്കുന്ന ശാസ്ത്ര യോനിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും. രണ്ട് തരത്തിലുള്ള അർത്ഥത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ലക്ഷണം പ്രമാണം. അത് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുസിദ്ധി ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയുമാണ്. ലക്ഷണം സ്വരൂപ ലക്ഷണം പ്രമാണാർത്ഥം വസ്തുസിദ്ധി പ്രതിജ്ഞ മാത്രേണ എന്ന് പറയും. ഏതെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം ആ വസ്തു സിദ്ധിക്കത്തില്ല, അതിന് ലക്ഷണവും പ്രമാണവും ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഈ സൂത്രത്തെ രണ്ടായി വ്യാഖ്യാനിക്കുന്നു. ഇതിന്റെ ആമുഖമായിട്ട് പറഞ്ഞു, മുമ്പ് പറഞ്ഞ കാര്യത്തെ തന്നെ ദൃഢയൻ അതിന്റെ സംശയ വിപര്യങ്ങളെ മാറ്റി ആ പറഞ്ഞ കാര്യത്തെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ രീതിയിൽ അതേ കാര്യത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര യോനിത്വാദനാണ് അത് വ്യാഖ്യാനിക്കുന്നു. മഹത ഋഗ്വേദാദേശി ശാസ്ത്രസ്യ അനേക വിദ്യാസ്ഥാന ഉപബ്രഹ്മിതസ്യ പ്രദീപവത് സർവ അർത്ഥ അവദ്യോതിന സർവജ്ഞകൽപ്പസ്യ യോനിഹി കാരണം ബ്രഹ്മ. ആ സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ശാസ്ത്രത്തെ യോനിഹി, ശാസ്ത്രത്തിന്റെ യോനി കാരണം, ശാസ്ത്രത്തിന്റെ കാരണം എന്താണ്? ബ്രഹ്മം. ബ്രഹ്മമാണ് ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത്. ഈ ശാസ്ത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മമാണ്. ആ രീതിയിലും ബ്രഹ്മം ശ്രദ്ധിക്കുന്നു. ബ്രഹ്മത്തിന്റെ ഒരു ലക്ഷണമാണ് ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്ന ഏതോ അതാണ് ബ്രഹ്മം. അത് വ്യാഖ്യാനിക്കുന്നു. ശാസ്ത്രം എങ്ങനെയുള്ള ശാസ്ത്രം? മഹത ഋഗ്വേദാദേഹി ശാസ്ത്രസ്യ, മഹത്തായ ഋഗ്വേദാദി ഋക് യജസ് സാമ അഥർവ രൂപത്തിലുള്ള ശാസ്ത്രം. അത് വളരെ മഹത്താണ്, ആകാരം കൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാം വലുതാണ് എന്ന് പറയുന്നു. മഹത്തായ ഋഗ്വേദാദേഹി ശാസ്ത്രസ്യ അനേക വിദ്യാസ്ഥാന ഉപബ്രംഹിതസ്യ, അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് ഉപകൃതമായിരിക്കുന്ന പരിപുഷ്ടമായിരിക്കുന്നതാണ്. ഇർക്കേജസ്താമ ആധർവ് എന്ന് പറയുന്ന വേദത്തെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ വേദത്തിനും വിദ്യാസ്ഥാനങ്ങളുണ്ട്. ദശ വിദ്യാസ്ഥാനങ്ങളെന്ന് സാധാരണ പറയാറുണ്ട്. വിദ്യാസ്ഥാനങ്ങൾ പത്താണ്: പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിങ്ങനെ നാല്: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. പുരാണം, ന്യായം, പുരാണം വേദത്തിന്റെ വ്യാഖ്യാനമാണ്. പുരാണം എന്ന് പറയുന്നത് വേദത്തിന്റെ തത്വങ്ങളെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിനെ വിശദീകരിച്ചിരിക്കുകയാണ് പുരാണം. ന്യായം പ്രമാണ പ്രമേയങ്ങളെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായം അങ്ങനെ രണ്ടായി തിരിയുന്നു. ന്യായ വൈശേഷികങ്ങൾ അന്ന് രണ്ടായി തിരിയുന്നു. അത് ഒരു വിദ്യയുടെ സ്ഥാനമാണ്, കണാദന്റെയും ജ്യോതമന്റെയും. മീമാംസ അതിൽ രണ്ടായി തിരിയുന്നു, പൂർവ്വ ഉത്തര മീമാംസകള്. മീമാംസയിൽ വിചാര ശാസ്ത്രമാണ്, വേദ താല്പര്യത്തെ നിർണയിക്കുന്ന ശാസ്ത്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണമായ വേദത്തിന്റെ താല്പര്യത്തെ നിർണയിക്കുന്ന പൂർവ്വ ഉത്തര മീമാംസ. ധർമ്മശാസ്ത്രങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, നീതി, ധർമ്മം ഇതെല്ലാം വിശദീകരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികൾ, മനുസ്മൃതി, യാജ്ഞവൽക്കിയ സ്മൃതി പോലെയുള്ള സ്മൃതികൾ, വേദത്തിന്റെ സ്വരം, മാത്രകൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച്, ഉച്ചാരണ രീതി, വർണ്ണങ്ങൾ അതിന്റെ വിശേഷതകൾ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശിക്ഷ അതിന് വ്യാകരണത്തിന്റെ ഒരു ഭാഗമായിട്ടും സ്വീകരിക്കുന്നുണ്ട്. ശിക്ഷ കൽപ്പം ആഘാണം തുടങ്ങി അശ്വമേധം വരെയുള്ള വൈദിക കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. ആണ് കൽപ്പം, അതിന്റെ ക്രമങ്ങൾ എങ്ങനെ ചെയ്യണം, ഏതാദ്യം ഏത് പിന്നീട് ഏത് അംഗം ഏതെങ്കിൽ, ഈ തരത്തിൽ കർമ്മകാന്ഡത്തിൽ കർമ്മത്തിന്റെ കുറിച്ച് വിശദീകരിക്കുന്ന ശിക്ഷ അല്ല കൽപ്പം. വ്യാകരണം, പദങ്ങൾ, ശുദ്ധപദങ്ങൾ ഏതാണ്, അശുദ്ധ പദങ്ങൾ ഏതാണ് എന്നിങ്ങനെ വിവേചിച്ച് പദസംസ്കാരം, പദത്തെ സംസ്കരിക്കുന്ന വ്യാകരണം, പദങ്ങളെ വിപാദിപ്പിക്കുന്ന പദശാസ്ത്രം വ്യാകരണം, നിരുത്തം ലൗകിക ഭാഷയ്ക്ക് അമരകോശം പോലെയുള്ള കോശങ്ങളുള്ളതുപോലെ വൈദിക ഭാഷയ്ക്ക് ഉള്ള കോശം അതിനെ നിഘണ്ടു എന്ന് പറയുന്നു. അതിപ്രാചീനമായ കോശമാണ് നിഘണ്ടു. അതിന്റെ വ്യാഖ്യാനമാണ് യാക്കന്റെ നിരുക്തം, നിഖണ്ഡുവിന്റെ വ്യാഖ്യാനമാണ്. നിഖണ്ഡു ആരാണ് രചിച്ചത്? കശ്യപൻ, അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്, വ്യക്തമല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന്റെ വ്യാഖ്യാനം നിരുക്തം, അത് വളരെ പ്രസിദ്ധമാണ്. യാക്കമുനിയാണ് അത് എഴുതിയിരിക്കുന്നത്. വൈദിക ശബ്ദത്തിന്റെ അർത്ഥം എല്ലാം അതിൽ നിന്നാണ് വ്യക്തമാകുന്നത്. ഭാഷയുടെ പദങ്ങൾ, സംസ്കൃത ഭാഷയുടെ പദങ്ങൾക്ക് തന്നെ എന്നെ അർത്ഥമാണ് എന്നും വളരെ സമഗ്രമായി പ്രത്യേകിച്ചും വൈദിക ശബ്ദങ്ങൾ പ്രതിപാദിക്കുന്ന ഒന്നാണ്. അതിലൊരു തത്വശാസ്ത്രമുണ്ട്. വളരെ മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണ് നിരുക്തം. അതും വിദ്യാസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഛന്ദസ്, ഗായത്രി, അനുഷ്ഠിപ്പ്, ബൃഹതി, ഉഷ്ണിക്ക്, ഇങ്ങനെ വൈദിക ഛന്ദസ്സുകൾ, പിന്നെ ലോകത്തിൽ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ഛന്ദസ്സുകൾ, വൃത്തം എന്ന് പറയും മലയാളത്തിൽ. ആ ഛന്ദസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഛന്ദോശാസ്ത്രം. ജ്യോതിഷം, വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ട കാലങ്ങളെ നിർണയിക്കുന്ന ശാസ്ത്രം ജ്യോതിഷം. ജ്യോതിഷത്തിന്റെ ആവശ്യം വരുന്നതിനാണ് കാലം നോക്കി കാലഗണനയിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയ കാലത്തെ നിർണയിക്കുന്ന ജ്യോതിഷം. അത് വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് അത്ര ഈ പ്രവചന ശാസ്ത്രമല്ല ഇവിടെ പറയുന്ന വൈദിക ജ്യോതിഷം എന്ന് പറയുന്നത്, കാലനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ആ ജ്യോതിഷം. ഇതെല്ലാം എന്താണ്, വിദ്യാസ്ഥാനങ്ങളാണ്. ഇങ്ങനെയുള്ള അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് പുഷ്ടമായിരിക്കുന്നതാണ് ശാസ്ത്രം, വേദം എന്ന് പറയുന്നത്. ഇതെല്ലാം വേദത്തിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ, വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ വിപുലപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളെന്ന് പറയുന്നില്ല. വേദം ഷഡംഗങ്ങളോടുകൂടി വേദം അധ്യയനം ചെയ്യുന്നു എന്ന് പഴയ കാലത്ത്, ഇന്നല്ല, പഴയ കാലത്ത് ഒന്നും വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും വേദത്തിന്റെ അനുഷ്ഠാനത്തിനും ഈ അംഗങ്ങളുടെ ആവശ്യമാണ്. അനുഷ്ഠാനം വെച്ചാൽ വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങളും മറ്റും ചെയ്യുന്നു, ഇതിന്റെ ആവശ്യമാണ്. അങ്ങനെ അംഗങ്ങളോടുകൂടി അതിന്റെ തന്നെ ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റ് ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് പരിപുഷ്ടമാണ് ഈ ശാസ്ത്രം. പ്രദീപവത് സർവ അർത്ഥ അവദ്യോതിന, പ്രദീപം എങ്ങനെയാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ സർവ അർത്ഥങ്ങളെയും സർവതത്വങ്ങളെയും അവദ്യോതി പ്രകാശിപ്പിക്കുന്നതാണ് ദീപത്തെ പോലെ. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. സർവ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നു എന്നർത്ഥം. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്ത് നിലനിന്നിരുന്ന ശാസ്ത്രമാണ്, അന്നത്തെ ഈ ഭാഷയും മറ്റും എഴുതുന്ന കാലത്തുള്ള ശാസ്ത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് വരെയുള്ള ശാസ്ത്രത്തെ നമുക്ക് എടുക്കാം, സർവാർത്ഥത്തെയും പ്രതിപാദിക്കുന്ന ശാസ്ത്രം. ഈ ശാസ്ത്രങ്ങളെല്ലാം വേദത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇന്നത്തെ ആധുനിക വിജ്ഞാനം എല്ലാം വേദത്തിലുണ്ടോ? ഈ വേദത്തിൽ വേദത്തിന് പരമ പ്രാമാണ്യം കൽപ്പിക്കുന്ന വൈദികന്മാർ പറയും ഉണ്ടെന്ന് പറയും. അത് പറയും ഇന്നത്തെ ഏറ്റവും അധുനാതനമായ ശാസ്ത്രവും ഈ വേദത്തിലുണ്ട് എന്ന് പറയും. എന്നിട്ട് വേദത്തിന്റെ മന്ത്രങ്ങളെ വ്യാഖ്യാനിച്ച് അതുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് യുക്തിസഹമായ രീതിയിൽ മനസ്സിലാക്കാം. അതായത് മനുഷ്യന്റെ അന്വേഷണങ്ങളും നിഗമനങ്ങളും എല്ലാം പൂർവാപര ബദ്ധമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ആർജിച്ച അറിവിന്റെ വെളിച്ചത്തിൽ പുതിയ അന്വേഷണം നടത്തുന്നു, പുതിയ കണ്ടുപിടുത്തം നടത്തുന്നു, പുതിയ നിഗമനങ്ങൾ എത്തിച്ചേരുന്നു. അപ്പൊ മൗലികമായ ഒരു അറിവ് ഏതൊരു നൂതനമായ അറിവിനും ആധാരമായിട്ടുണ്ടായിരിക്കണം. ആ നിലയ്ക്ക് വേദത്തിന്റെ ആ അറിവ് പിന്നീട് വന്ന എല്ലാ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കും എല്ലാം സഹായകമായി തീർന്നു. ആ അർത്ഥത്തിൽ പിന്നീട് വന്ന പുതിയ പുതിയ അറിവിന് ഒരു ആധാരം എന്നുള്ള നിലയ്ക്ക് വേദത്തിനെയും നമുക്ക് അതിൽ സർവ്വ വിഷയങ്ങൾ കൊണ്ടുവന്ന് പറയാം. അല്ലാതെ ആധുനികമായ വിജ്ഞാനമെല്ലാം വേദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വേദത്തെ കുറിച്ച് അങ്ങനെ ഒരു അവകാശവാദമുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ സ്വീകരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഇതിന്റെ എല്ലാം ഒരു ആധാരം വേദത്തിലെ വിജ്ഞാനമാണ്, വേദവിജ്ഞാനമാണ് എന്ന് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ അറിവും അതിന്റെ മുന്നറിവിനോട് കടപ്പെട്ടിരിക്കുന്നുവല്ലോ ആ നിലയ്ക്ക്. അതുകൊണ്ട് പറയാവുന്നതാണ് സർവ്വ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് സർവജ്ഞ കൽപ്പസ്യ. അടുത്ത് പറഞ്ഞ് സർവജ്ഞ തുല്യനാണ്. സർവജ്ഞൻ എന്ന് പറയുന്ന ഈശ്വരനാണ്. അപ്പൊ ഈശ്വര തുല്യം എന്നാണ് ഈ വേദം ശാസ്ത്രം എന്ന് പറയുന്നത്. കാരണം എന്തെല്ലാം വിഷയങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്, വളരെ വിഷയങ്ങളെ അത് വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ ഇവിടെ ഈ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രങ്ങളുണ്ടല്ലോ, അപ്പൊ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വേദത്തെയാണ്. ആ വേദത്തെ പിന്തുടർന്ന് ബാക്കി ശാസ്ത്രങ്ങളും മനുഷ്യൻ ഉണ്ടാക്കി. എന്നാൽ വേദം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ യോനി എന്നുവെച്ചാൽ കാരണം ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് വേദം, അതാണ് ബ്രഹ്മം. മറ്റുള്ള ശാസ്ത്രങ്ങൾ മനുഷ്യനിർമ്മിതമാണോ, ആ ശാസ്ത്രങ്ങൾക്ക് കാരണം ബ്രഹ്മമെന്നല്ല, വേദം മനുഷ്യനിർമ്മിതമല്ല എന്ന് ഇവിടെ പറയും. അങ്ങനെയുള്ള വേദ ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം, ഈശ്വരൻ എന്നത്. അപ്പൊ സർവജ്ഞനായ ഈശ്വരൻ ഉപദേശിച്ചത് കൊണ്ട് അതും സർവജ്ഞ തുല്യമാണ് ആ വേദം എന്ന് നഹി ഈ ദൃശ്യസ്യ ശാസ്ത്രസ്യ ഋഗ്വേദാദി ലക്ഷണസ്യ സർവജ്ഞ ഗുണ അന്യതസ്യ സർവജ്ഞാദ് അന്യത സംഭവോ അസ്തി. ഈ ദൃശ്യസ്യ ശാസ്ത്രസ്യ, ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രം ഋഗ്വേദാദി ലക്ഷണസ്യ, ഋഗ്വേദാദി രൂപത്തിലുള്ള ലക്ഷണം എന്ന് വെച്ചാൽ രൂപം എന്നാണ് അർത്ഥം. ഋഗ്വേദം തുടങ്ങിയ രൂപത്തിലുള്ള, തുടങ്ങിയ രീതിയിലുള്ള സർവജ്ഞ ഗുണ അന്യതസ്യ, സർവജ്ഞ ഗുണം ചേർന്നിരിക്കുന്ന, സർവജ്ഞത്വം എന്ന് പറയുന്ന ഗുണം ചേർന്നിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിന് സർവജ്ഞാത് അന്യത സംഭവവും അസ്തി. സർവജ്ഞനിൽ നിന്നും, സർവജ്ഞനല്ലാതെ മറ്റൊരാളിൽ നിന്നും അതിന്റെ സംഭവം ഉത്പത്തി അസ്തി സംഭവിക്കത്തില്ല. സർവജ്ഞനായ ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ അതിന് സർവജ്ഞനായ ഒരു കർത്താവ് ഈശ്വരൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതും ഈശ്വരനെ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജന്മാദി അസ്ഥിരത എന്ന് പറഞ്ഞതുപോലെ ഈ സർഗേദാദി ശാസ്ത്രം ആരുടെ സൃഷ്ടിയാണോ അതാണ് ഈശ്വരൻ എന്നിവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്. വിസ്തരാർത്ഥം ശാസ്ത്രം യസ്മാത് പുരുഷ വിശേഷ സംഭവതി യഥാ വ്യാകരണാദി പാണിന്യാദേർ ജ്ഞേയ ഏകദേശ അർത്ഥമപി തഥോപി അധികതര വിജ്ഞാന ഇതി പ്രസിദ്ധം ലോകേ. വിസ്തരാർത്ഥം ശാസ്ത്രം, വിപുലമായ അർത്ഥത്തെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങൾ പല ശാസ്ത്രങ്ങളുണ്ട്. യസ്മാത് പുരുഷ വിശേഷ സംഭവതി, ഒരു വിശേഷ പുരുഷനിൽ നിന്ന്. ഈ ശാസ്ത്രങ്ങൾ രചിക്കുന്നത് സാമാന്യ വ്യക്തികളല്ല, അസാധാരണ പുരുഷന്മാരാണ്, ഋഷിമാരാണ്, ആശ്രജ്ഞാനമുള്ളവരാണ്, അലൗകികമായ അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവരാണ്. അങ്ങനെയുള്ള വിശിഷ്ട പുരുഷന്മാരാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുന്നത് യഥാ വ്യാകരണാദി, വ്യാകരണം പോലെയുള്ള ശാസ്ത്രങ്ങൾ, വ്യാകരണം ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങൾ എന്നാണ് സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അതിവിപുലമായ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് ആ ശാസ്ത്രങ്ങൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും പാണിന്യാദേഹേ ജ്ഞേയ ഏകദേശാർത്ഥം, അവരറിഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഭാഗം മാത്രമേ അതിനുള്ളൂ. താൻ അറിഞ്ഞിരിക്കുന്നത് മുഴുവൻ ശാസ്ത്രത്തിലൂടെ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അത് കൂടുതൽ അറിവ് അവരിൽ ഉണ്ട്. അപ്പൊ ആരുപദേശിക്കുന്ന ആരുടെ ഉപദേശമായത്, ആ ഉപദേശം ആ വക്താവിന്റെ അറിവിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ വിഷയത്തിൽ ആ വക്താവിന് ആ വിഷയത്തെക്കാൾ കൂടുതൽ അറിവ് തീർച്ചയായും ഉണ്ടായിരിക്കുമെന്നാണ്. ഏകദേശാർത്ഥം ഒരു ഭാഗമേ വരുന്നുള്ളൂ. കാരണം തന്റെ ഉള്ളിലുള്ള അറിവ് അത് മാനസിക വൃത്തി രൂപത്തിലിരിക്കുകയാണ്. അതിനെ പിന്നീട് വാഗ്രൂപത്തിലാകുമ്പോൾ കുറെ ചോർന്നു പോകും. അക്ഷരരൂപത്തിലേക്ക് മാറുമ്പോ അതിനെ കുറിച്ച് കുറവ് സംഭവിക്കാം. അപ്പോൾ ഒരു ശാസ്ത്രം രചിക്കുന്നയാളിന് ആ വിഷയത്തിലുള്ള അറിവ് മുഴുവൻ ഗ്രന്ഥരൂപത്തിൽ അത് പ്രകടമാകത്തില്ല, ആകണമെന്നില്ല എന്നാണ്. അങ്ങനെയുള്ള ആ ആചാര്യൻ സഹ തഥോപി അധികതര വിജ്ഞാനം, ആ ഗ്രന്ഥത്തിലുള്ളതിനേക്കാൾ ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ളവനായിരിക്കും. തഥോപി അധികതര വിജ്ഞാനം, ആ ഗ്രന്ഥത്തിൽ അയാൾ പ്രകടമാക്കിയ അറിവിനേക്കാൾ കൂടുതൽ അറിവ് ആ വിഷയത്തിൽ അയാൾക്കുണ്ടായിരിക്കും. ഇതി പ്രസിദ്ധം ലോക, ഇത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകപ്രസിദ്ധമായ ഒരു കാര്യമാണ്. ഒരു ആചാര്യൻ ഒരു വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ ആ വിഷയത്തിൽ അയാൾ പ്രതിപാദിക്കുന്ന അയാൾ നിന്ന് പുറത്തു വരുന്ന അറിവിൽ കൂടുതൽ അറിവ് വ്യക്തിയുടെ ഉള്ളിൽ ആ വിഷയത്തെ കുറിച്ച് ഉണ്ടായിരിക്കും. ഇത് സർവസമ്മതമായ ഒരു കാര്യമാണ്. അതായത് എല്ലാം പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. ഏതൊന്നിന്റെയും ഏറ്റവും സാരമായ ഭാഗം അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരും. വ്യക്തിയുടെ ഭാവം പലപ്പോഴും പ്രകടമായെന്ന് വരത്തില്ല. ശബ്ദത്തിന് പലപ്പോഴും അതിന് യോജിച്ച ശബ്ദം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആ ശബ്ദത്തിന് അതിനെ പ്രകടമാക്കാനുള്ള ശേഷി ഉണ്ടായെന്ന് വരില്ല. ഇത് പ്രസിദ്ധമായിരിക്കുന്നു. ഇത് സാധാരണ ലൗകികമായൊരു കാര്യമാണ്. ഏത് ശാസ്ത്രത്തിനും അതുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ കിമു വക്തവ്യം അനേക ശാഖ ഭേദ ഭിന്നസ്യ ദേവ തിരിയൻ മനുഷ്യ വർണ്ണാശ്രമാദി ഇത്ര വിഭാഗ ഹേതോഹു യഗ്വേദാദ്യ അക്ഷ്യ സർവജ്ഞാന ആകരസ്യ പ്രയത്നേനൈവ ലീലാന്യായേന പുരുഷ നിശ്വാസം യസ്മാത് മഹതോ ഭൂതാ യോനേഹി സംഭവ. അപ്പോ ഇങ്ങനെയിരിക്കെ ഒരു അറിവ് ഒരാൾക്ക് മുഴുവനും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയിൽ ഇരിക്കുന്ന അറിവ് താൻ പ്രകടിപ്പിക്കുന്ന അറിവിനേക്കാൾ വളരെ കൂടുതലാണെന്നിരിക്കെ ഇവിടെ പ്രകടമായിരിക്കുന്ന ഈ ശാസ്ത്രം യജ്ഞവേദാദി ശാസ്ത്രം അതിനെക്കുറിച്ചും അതിന്റെ വക്താവിനെ കുറിച്ചും എന്ത് പറയാനാണെന്നാണ് കിമ വക്തവ്യം എന്താണ് എന്ത് പറയാൻ എന്നാണ്. ആ ശാസ്ത്രം എങ്ങനെയുള്ളതാണ്? അനേക ശാഖാഭേദ ഭിന്നസ്യ അനേക ശാഖകളോടുകൂടിയതാണ് വേദം. കണ്ണുശാഖ സ്ത്രീയ ശാഖ എന്നിങ്ങനെ അനേക ശാഖ ഈ വേദത്തിന് പറയുന്നുണ്ട്. അശ്വനായന വിപ്പനായ ഇങ്ങനെ ഒരുപാട് ശാഖകൾ പറയുന്നുണ്ട്. അനേക വേദങ്ങളോടുകൂടിയതാണ്, ശാഖാഭേദങ്ങളോടുകൂടിയിരിക്കുന്ന വളരെ വിപുലമാണ്. അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങളാണോ ദേവന്മാര്, തിരിയക്കുകൾ, മനുഷ്യർ, വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ തുടങ്ങി ഇത്ര വിഭാഗ ഹേതുവോ അനേക ഭേദങ്ങൾക്ക് ഹേതുവായിരിക്കുന്നതാണ് ഈ ശാസ്ത്രം. ശാസ്ത്രത്തിന്റെ മഹത്വം അതാണ്. ഭൗതികമായ വിജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന അനേക ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ ആ ശാസ്ത്രങ്ങളെക്കാൾ ഈ വേദത്തിന് വരുന്ന മഹത്വം എന്താണ്? വേദത്തിൽ മനുഷ്യ ബുദ്ധിക്ക് വെളിവാക്കാൻ കഴിയാത്ത പല വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നു. അതാണ് അതിന്റെ മഹത്വം. അതാണ് സർവജ്ഞകൽപ്പം എന്ന് പറഞ്ഞത്. ഭൗതികമായ അന്വേഷണങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും വെളിവാക്കാവുന്ന ഭൗതിക തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതീന്ദ്രിയമായ വിഷയങ്ങൾ വേദത്തിൽ പ്രതിപാദനം ചെയ്യുന്നു. അത് തന്നെ ദേവന്മാരെ കുറിച്ചും മറ്റും വേദത്തിൽ പ്രതിപാദനം ചെയ്യുന്നുണ്ട്. തിരിയക്കുകൾ, മറ്റ് പ്രാണികൾ, സാധാരണ പ്രാണികൾ, മനുഷ്യൻ, വർണ്ണവ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണവസ്ഥ, മുഖമാസി മറ്റും പറഞ്ഞ് വർണ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണാദി വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നു. ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നു. ബ്രഹ്മചര്യം, ഗർഹസ്ഥ്യം, വരപ്രസം, സന്യാസം തുടങ്ങി നാനാ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ ഇപ്പൊ യാഗം, എന്താണ് യാഗം, എന്താണ് അതിന്റെ സ്വരൂപം, എന്താണ് അതിന്റെ ഫലം, അതൊന്നും ഭൗതികമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളല്ല. അതാണ് വേദത്തിന്റെ മഹത്വം. അതീന്ദ്രിയമായ വിഷയങ്ങളെ അതിൽ പ്രതിപാദിക്കുന്നു. പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അതിനെ കുറിച്ച് മറ്റെവിടെ നിന്നാണ് അറിവ് കിട്ടുന്നത്? പരമാത്മ ജീവാത്മ ബന്ധത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഋഗ്വേദാഖ്യാഖ്യസ്യ ഋഗ്വേദം തുടങ്ങിയ പേരുകളുള്ള എന്ന് അറിയപ്പെടുന്നതായ അക്ഷ എന്ന പേര്, ഋഗ്വേദം തുടങ്ങിയ പേരുകളുള്ള ആ ശാസ്ത്രം. സർവജ്ഞാന ആകരസ്യ, സർവജ്ഞാനത്തിനും ആകരമാണ്, ഖനിയാണ്. സർവജ്ഞാന ഖനിയാണ്, സർവജ്ഞാനത്തിന്റെയും ആകരമാണ്. അങ്ങനെയുള്ളതാണ് ശാസ്ത്രം. ശാസ്ത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഋഗ്വേദാദി ശാസ്ത്രം. സർവജ്ഞാനം അതിനകത്തുണ്ട്. ലൗകികമായ അറിവ് മനുഷ്യന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭൗതികമായ അറിവ് അവന്റെ ജിജ്ഞാസയ്ക്കനുസരിച്ച് അന്വേഷണം നടക്കുമ്പോൾ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ആ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകത്തില്ല. പരമാത്മാ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് വ്യക്തമാകുന്നില്ല. കാരണം അത് അതിന്റെ വിഷയമല്ല, ആ ചർച്ചയുടെ വിഷയമല്ല. അത്തരം വിഷയങ്ങൾ വ്യക്തമാകുന്നത് വേദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദത്തിന് ഇവിടെ ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള വേദത്തെ സൃഷ്ടിച്ചതുമാണ്. അങ്ങനെയുള്ള ആ ശാസ്ത്രത്തെ അപ്രയത്നേനൈവ യാതൊരു പ്രയത്നവും കൂടാതെ അനായാസമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതുപോലെ? ലീലാന്യായേന, ലീലാന്യായം അനുസരിച്ച്. ലീലാന്യായം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ഭക്ഷണം കഴിച്ചു, വളരെ സംതൃപ്തനായിരിക്കുന്നു, മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ല, ഇരിക്കുമ്പോൾ അയാൾ ഒരു മൂളിപ്പാട്ട് പാടുന്നു. അതാണ് ലീലാന്യായം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി എന്തിനു വേണ്ടി പാട്ടുപാടി എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഇത്രയൊന്നുമില്ല പാടി അത്ര തന്നെ. അതുപോലെ എന്ത് ചെയ്യുന്നു, അതിന് വേറെ ഉദാഹരണം പറയുന്നത് പുരുഷ നിശ്വാസം, പുരുഷന്റെ നിശ്വാസത്തെപ്പോൾ എന്തിനു വേണ്ടി നീ നിശ്വസിക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, സഹജമായി നടക്കുന്നു, മലപ്പൂർവ്വം ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതല്ല, ബോധമില്ലാത്തപ്പോഴും ഉറങ്ങുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലാതെ, അതായത് വളരെ അനായാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശ്വാസോച്ഛ്വാസം. അതുപോലെ എന്ത് ചെയ്യുന്നു, സംതൃപ്തനായ മനുഷ്യൻ ഒരു മൂളിപ്പാട്ട് പാടിയതുപോലെ ഈശ്വരന്റെ ഒരു മൂളിപ്പാട്ടാണ് ഈ വേദം എന്നാണ്.
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: Om Namah Shivaya.

0: ఇంద్రియ సంశయుడు ఇంద్రదాహుడు
1: చతుర్థాన్ని
0: తద్ధేదం తహి అవ్యాకృతమాసే తత్ నామరూపాభ్యామివ వ్యక్రియత అసో నామాయమిదం రూపైతి తదిదముప్యదర్హి నామరూపాభ్యామాయవ వ్యాక్రియతే అసో నామాయం ఇదం రూపైతి స ఏషైః ప్రవిష్టః ఆ నఖాగ్రేభ్యో యథాక్షరాక్షరధారే అవ్వాహితః స్యాద్ విశ్వంభరో వా విశ్వంభరకులాయి తన్న పశ్యంతి అకృష్ణో హి స ప్రాణన్నేవ ప్రాణో నామ భవతి మదన్వక్య వాక్ పశ్యన్ చక్షుః శృణ్వన్ శ్రోత్రం మన్వానో మనః తాన్యస్యేదాని కర్మ నామాన్యేవ స యోదాహేకైకోపాస్థే న స వేద కృష్ణో శేషు అద ఏకైకేన భవతి ఆత్మేత్యోపాసీద అత్ర హేజే సర్వ ఏకం భవంతి తద్పదనీయమస్య సర్వస్య యదయమాత్మా అనేన హేద సర్వం వేదం యథ వై పదేన అనువింతేద ఏవం కీర్తిం శ్లోకం విందతి ఏవం వేద స ఏషైః ప్రవిష్టః అదాను భాష్యత్తిలో వ్యాఖ్యానించద స ఏష అవ్యాకృతి ఆత్మభూతి నామరూపే వ్యాకురవన్ బ్రహ్మాది స్తంభ పరిందేషు దేహేషు కర్మఫలాశ్రయ ఏషు అశ్నాయాది మత్సు శరీరత్తిల్ ప్రవిష్టః నన్ను అవ్యాకృతం స్వయమేవ వ్యాక్రియతే ఇత్యుక్తం కథం ఇదానీం ఉచ్యతే పరేవ త్వాత్మ అవ్యాకృతం వ్యాకురవన్ ఇహ ప్రవిష్టైతి అవ్యాకృతం స్వయం వ్యక్తమాగను వ్యాక్రియతే జగత్ రూపത്തിൽ പ്രകടമാകുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുന്ന എന്താണ്? കഥം ഇദാനീം ഉച്യതേ പരേ ഇവത്വ ആത്മാ അവ്യാകൃതം വ്യാകുർവൻ നിഹ പ്രവിഷ്ട. ഇപ്പൊ പറയുന്ന എന്താണ്? ആ പരമാത്മാവ് അത് ഇതിനെ വ്യക്തമാക്കി അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. രണ്ടിനും വ്യത്യാസമുണ്ടെന്നാണ്. ഒന്ന് അവ്യാകൃതമായിരിക്കുന്ന ഒന്ന് അത് പ്രപഞ്ചം ആണ്. പ്രപഞ്ചത്തെ അവ്യാകൃതം എന്ന് പറയുന്നു. അങ്ങനെ ധരിച്ചിട്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ഈ അവ്യാകൃത എന്താണ്? അപ്രകടമാകാതിരിക്കുന്നത്, അവ്യക്തമായിരിക്കുന്നത് പ്രപഞ്ചമാണോ അതോ ഈശ്വരനാണോ? ചോദ്യത്തിൻ്റെ താല്പര്യം. അവന് അവ്യക്തമായിരിക്കുന്ന ആ പ്രപഞ്ചം സ്വയം വ്യക്തമാകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായത്. ഇവിടെ പറയുന്ന എന്താണോ ആ പരൻ പരമാത്മാ അത് അവ്യാകൃതം വ്യാകുർവൻ അതെന്ത് ചെയ്തു? ആ അവ്യക്തമായിരുന്ന പ്രപഞ്ചത്തെ പ്രകടമാക്കിയിട്ട് ആ പ്രകടമാക്കിയിൽ പ്രവേശിച്ചു. ഈ ശരീരത്തിലും അല്ലെങ്കിൽ ബുദ്ധിയിലും ഒക്കെ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ അല്പം പൊരുത്തക്കേടുണ്ടെന്നാണ്. ഒരിടത്ത് പ്രപഞ്ചത്തെ തന്നെ അവ്യക്തമെന്ന് പറഞ്ഞു, അത് പ്രകടമായി കാരണം ഇവിടെ സ്വയമേവ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. നിഷദോഷ പരസ്യപ്യാത്മനോ അവ്യാകൃത ജഗത് ആത്മത്വനുപേക്ഷിതത്വ പറയുന്ന അവിടെ അവ്യാകൃത ജഗത് എന്ന് പറയുന്നത് എന്താണോ പരസ്യപ്യാത്മനോ ആ പരമാത്മാവിനെ തന്നെ പര ആത്മനേവ ആ പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത് അവ്യാകൃത ജഗത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ജഗത്ത് വേറെ പിന്നെ വേറൊരു പരമാത്മാവ് അങ്ങനെയില്ല. അവിടെ ഇല്ല, ഒരിടത്തുമില്ല. അവ്യാകൃതത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവ്യാകൃത ജഗത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം അവിടെ നിന്നല്ല ഇത് വരാൻ വഴിയില്ലല്ലോ. അത് പറയും, ചിലപ്പോൾ ശബ്ദം പ്രയോഗിക്കുമ്പോൾ പല വിവക്ഷയിൽ പറയും. ചിലപ്പോൾ ആ ജഗത്തെന്നുള്ള പ്രാധാന്യത്തിൽ പറയും, ചിലപ്പോൾ ആത്മാവെന്നുള്ള പ്രാധാന്യത്തിൽ പറയും. അപ്പോൾ ശബ്ദത്തിൽ പിടിച്ചു തൂങ്ങി അങ്ങനെയാണ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, നേരത്തെ അങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ഓരോ സമയം പറയുമ്പോഴും അതിൻ്റെ താല്പര്യം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ശബ്ദത്തിൻ്റെ നാനാർത്ഥങ്ങളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായി അർത്ഥം. ഇത് തന്നെയാണ് സുഷുതിയെ സംബന്ധിച്ചും തർക്കം വരുന്നത്. അവിടെ അവ്യാകൃതം എന്ന് പറയും. അപ്പോൾ അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഒരാത്മാവ് പിന്നെ രണ്ടാമത് അവ്യാകൃതം എന്ന് പറയുന്നൊരു സാധനം രണ്ടിരിക്കുന്നു. അവ്യാകൃതത്തിന് അജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ സുഷുപ്തിയിൽ ആത്മാവെന്ന് പറയുന്ന ഒന്ന്, അജ്ഞാനം എന്ന് പറയുന്നത് രണ്ടാമതെന്ന് ഒരു കൂട്ടർ പറയും. വേറെ കൂട്ടർ പറയില്ല, അവിടെ ആത്മാവ് മാത്രം, രണ്ടാമത് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ആത്മാവ് എന്താണ്? നിർഗുണമായ ആത്മാവ്. അങ്ങനെ പിന്നെ ഇതെല്ലാം എങ്ങനെ വന്നു? ഇതിന്റെ ഉപാദാനം എന്താണ്? നിർഗുണം ഒന്നിന്റെയും ഉപാദാനം അല്ല, ഒന്നിന്റെയും കാരണമല്ല, ഒന്നിന്റെയും കാര്യമല്ല. അങ്ങനെ കാരണം ഒന്ന് വിളിക്കാൻ വയ്യ. പക്ഷെ അതിന് ഇതെങ്ങനെ, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? നിർഗുണത്തിൽ നിന്നും വരാൻ വഴിയില്ല. അപ്പോൾ ഇതിന് കാരണമായി ഒന്ന് വേണം എന്ന് മറ്റൊരു കൂട്ടർ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പരമാത്മാവ്, ഒരവ്യാകൃതം, ഒരവി, അങ്ങനെ രണ്ടുണ്ട്. അതാണോ പറഞ്ഞു വരുന്നത്? പറയുന്നില്ല. പര ഏവാത്മനോ അവ്യാകൃത ജഗത് ആത്മത്വനെ കുറിച്ച് ഇവിടെ അവ്യാകൃത ജഗത്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവിടെ രണ്ടില്ല. അതൊക്കെ തന്നെ അവ്യാകൃത ജഗത്തെന്ന് വേണമെങ്കിൽ പറയാം, പരമാത്മാവെന്ന് പറയാം. രണ്ടായിട്ടിരിക്കുകയല്ല. അതിന് സൂക്ഷ്മമൊന്നോ കാരണമൊന്നോ എന്ത് പറഞ്ഞാലും അത് ഒന്നാണ്. അതാണ് സ്വയം എന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമുണ്ട്. അത് തന്നെ വ്യക്തമാക്കുകയാണ്. ആക്ഷിപ്ത നിയന്ത്ര കർത്തൃക്രിയാ നിമിത്തം ഹി ജഗത് വ്യാകൃതം വ്യാക്രിയത്തെ അബോധം എന്ന് പറഞ്ഞല്ലോ. ഈ ജഗത്, ജഗത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആക്ഷിപ്തമാണ്, അന്യതാനുപന്നമാണ്. ജഗത്ത് ഇങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഒരു നിയന്താവ് വേണം, അല്ലെങ്കിൽ ജഗത്ത് ഇങ്ങനെ പോകത്തില്ല. നിശ്ചിതമായ വ്യവസ്ഥകൾ ജഗത്തിൽ കാണുന്നുണ്ട്. പിന്നെ ജഗത്തൊരു സൃഷ്ടി, അനുസ്യൂതമായ സൃഷ്ടി കാണുന്നുണ്ട്. ജഗത്ത് സ്വയം തന്നെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ കർത്താവ് വേണം, നിയന്താവ് വേണം, അതിനുള്ള ക്രിയ ജഗത്തിലും കാണുന്നുണ്ട്. ജഗത്ത് സദാ ചലനാത്മകമാണ്, ക്രിയാത്മകമാണ്. ജഗത്തിനും ഒരു ക്രിയ വേണം. അപ്പോൾ ഇങ്ങനെയുള്ളത് നിയന്താവ്, കർത്താവ്, ക്രിയ, നിയന്തൃത്വം, കർത്തൃത്വം, ക്രിയാത്വം, ഇതെല്ലാം കൊണ്ട് പ്രകടമാകുന്ന ഈ ജഗത്ത്, ഈ ജഗത്ത് അവ്യാകൃതമായിരുന്നു, പിന്നീട് പ്രകടമാകുന്നു. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും അവ്യാകൃതാവസ്ഥയിൽ ഇത് പരമാത്മാവാണോ, ഇത് അവ്യാകൃതമായ മറ്റൊന്നാണെന്ന് വേർതിരിക്കാൻ ശ്രമിച്ചാൽ അബദ്ധമാണ്. പറയുമ്പോൾ ചിലപ്പോൾ ജഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും, ചിലപ്പോൾ പരമാത്മാവിന് പ്രാധാന്യം കൊടുത്ത് പറയും. പക്ഷെ അവിടെ വേർതിരിക്കാൻ കഴിയില്ല. ഇതും ശബ്ദ സമാനാധികരണ്യാച്ച അവ്യാകൃത ശബ്ദ. എന്താ പറയുന്നത്? ഇതം അവ്യാകൃതം എന്നാ പറയുന്നത്. ഇപ്പോൾ എന്താണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതം. അനുഭവത്തിന് വിഷയമായ ഒന്നിനെ ഇതമെന്ന് പറയാൻ പറ്റും. അവ്യാകൃതത്തെ നമുക്ക് ഇതമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവിക്കുന്നവനില്ല, അനുഭവത്തിന്റെ വിഷയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് പറയാം. നിനക്ക് ജാഗ്രതയിലേ നമുക്ക് പറയാൻ പറ്റും ഇതം. സ്വപ്നത്തിൽ ജാഗ്രതയിലോ പറയാൻ പറ്റും, സുഹൃത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതം. അവ്യാകൃതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് തന്നെയാണ് അവ്യാകൃതമായിരുന്നത്, അവ്യാകൃതമായിരുന്നത് തന്നെയാണ് ഇതായിരിക്കുന്നത്. ഇങ്ങനെ പറയാം. അഭിവ്യക്തി തിരോധാനം, അഭിവ്യക്തി അനഭിവ്യക്തി, ഇങ്ങനെ പറയും. ഇതം ശബ്ദ സമാനാധികരണാശ്ച അവ്യാകൃത ശബ്ദ. ഇതം അവ്യാകൃതം എന്ന് പറയാൻ പറ്റും. ശബ്ദ സമാനാധികരണി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇതം ശബ്ദം കൊണ്ട് എന്തിനാണോ ബോധിപ്പിക്കുന്നത്, അതിനാണ് അത് തന്നെയാണ് അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ തർക്കം. ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന പ്രപഞ്ചത്തെയല്ലോ, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ. ഇനി ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെയാണെങ്കിലോ, അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെ തന്നെ. അവിടെ വേർതിരിക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. വ്യാകൃതം വ്യാകൃതമായി എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവിനെയും ജഗത്തിനെയും പിരിക്കാൻ കഴിയില്ല. യഥാ ഇതം ജഗത് നിയന്ത്രാധ്യനെ

ജഗത്തിനുള്ളിൽ തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജഗത്തിനൊരു സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവ് അവിടെ കർത്തൃത്വം, ക്രിയ, ഫലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാ ഇതം ജഗത് നിയന്ത്രാതി അനേക കാരക നിമിത്ത വിശേഷവും വ്യാകൃതം, ഇങ്ങനെ നാനാ വിശേഷങ്ങളോടുകൂടി ഇത് പ്രകടമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നു. ആരാണ് ഇതിന്റെ നിയന്താവ്? ആരാണ് ഈ ജഗത്തിന്റെ കർത്താവ്? ആരുടെ ക്രിയയാണ് ഇത് പ്രകടമായത്? ഇങ്ങനെ ജഗത് നിയന്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഈ ജഗത്തിൽ തന്നെ കാണുന്നു കർത്താവും ക്രിയയും സൃഷ്ടിയും ഈ ജഗത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമ്പൂർണ്ണ ജഗത്തിനും ഒരു കർത്താവും ക്രിയയും ഒരു നിയന്താവും എല്ലാം വേണം എന്ന് കരുതുന്നു. അപ്പോൾ ഈ ജഗത്ത് എങ്ങനെയാണോ, ഈ ജഗത്തിൻ്റെ പിന്നിൽ ജഗത്ത് സ്ഥൂലമായി, ജഡമായി, ഭൗതികമായി, ബാഹ്യമായൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു ചേതന സ്വീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തഥാ അപരിത്യക്ത അന്യതമ വിശേഷോ ദേവ തദവ്യാകൃതം, ഇത് തന്നെയാണ്. ഇതിലൊന്നും വിടാതെ തന്നെ ഭർത്താവും നിയന്താവും ക്രിയയും ഒന്നും വിടാതെ ഇതെല്ലാം ഉണ്ടവിടെ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് എങ്ങനെയാണോ കർത്താവിനോട് കൂടിയിരിക്കുന്നത്, ഇത് തന്നെ ആ കർത്താവിനെയും മറ്റും വിടാതെ തന്നെ അത് അവ്യാകൃതമായിരിക്കും. എന്ത് പ്രത്യേകത ഇത്രയുള്ളൂ? ഒന്നിന് നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നു, മറ്റൊന്നിന് അവ്യാകൃതം എന്ന് പറയുന്നു. അപ്പോൾ ജാഗ്രത സുഷിപ്പയും പോലെ ജാഗ്രതയിൽ എന്താണോ ഇതെല്ലാം പ്രകടമായിരിക്കുന്നു. ഇവിടെ ചൈതന്യം പ്രകടമായിരിക്കുന്നു, ചൈതന്യത്തിൻ്റെ പ്രവൃത്തി പ്രകടമായിരിക്കുന്നു, ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു, ക്രിയ ജീവനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഫലം ക്രിയയുടെ ഫലം കാണുന്നു, ഇതെല്ലാം ജാഗ്രത. ഇതിനാ നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നത്. അവ്യാകൃതം എന്ന് പറയുമ്പോഴോ ഇതൊന്നും പോയിട്ടില്ല, ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഈ രൂപത്തിലെല്ലാം നേടും. അത് കേവലമായ ഏകരൂപത്തിൽ ഇതെല്ലാം അവിടെ ഇരിക്കുന്നു. അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. ഈ രൂപത്തിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേര് പറയുന്നു അവ്യാകൃതം. അതാണ് പറയുന്നത് വ്യാകൃത അവ്യാകൃതം മാത്രം, വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ഒരു വിശേഷതയുള്ളൂ, ബാക്കി എല്ലാം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. അത് കാരണരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു, ഇത് കാര്യരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. ആ കാരണരൂപം എന്നുള്ളതിനാണ് പറയുന്നത് അത് അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേതനന്റെ സാന്നിധ്യത്തിലാണ്. ആ ചേതനനെ അവിടെ നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷെ ആ ചേതനൻ മറ്റൊരു രൂപത്തിലിരിക്കുന്നു, അപ്രകടമായിട്ടിരിക്കുന്നു, ഇവിടെ പ്രകടമായിരിക്കുന്നു. ദുഷ്ടസ്വരൂപേ വിവക്ഷാത ശബ്ദപ്രയോഗവും ഈ വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് ബഹളം ഉണ്ടാക്കരുത്. രണ്ടിടത്തും വസ്തു ഒന്ന് തന്നെ. പിന്നെ ശബ്ദം പ്രയോഗിക്കുന്നത് പലപ്പോഴും വക്താവിൻ്റെ താല്പര്യം അനുസരിച്ചായിരിക്കും. എന്നുവെച്ചാൽ ഒരേ ശബ്ദം തന്നെ പല താല്പര്യത്തിൽ പ്രയോഗിക്കാം, പല അർത്ഥത്തിൽ പ്രയോഗിക്കാം. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇപ്പോഴും പറയുന്നത് താല്പര്യത്തെ എടുക്കും. ശ്രുതിയിലെ ശബ്ദങ്ങളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആ സന്ദർഭത്തിൽ എന്ത് താല്പര്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു, വിവക്ഷാത ശബ്ദപ്രയോഗം. അതിന് ഉദാഹരണം ഇവിടെ പറയുന്നു. ഇത് വേദത്തിൽ മാത്രമല്ല, ലോകത്തിലും അങ്ങനെയാണ്. നമ്മൾ ഒരേ ശബ്ദം തന്നെ പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പ്രയോഗിച്ചു. എങ്ങനെ? ഗ്രാമ ആഗത ഗ്രാമശൂന്യ രീതി, ഗ്രാമ ആഗത ഗ്രാമശൂന്യ എന്നെല്ലാം പറയുമ്പോൾ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എങ്ങനെ? കഥാചിത് ഗ്രാമശബ്ദേന നിവാസം മാത്ര വിവക്ഷായം ഗ്രാമശൂന്യ രീതി ശബ്ദപ്രയോഗോ ഭവതി. ഗ്രാമശൂന്യ എന്ന് പറയുന്നു. എവിടെയാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്? ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം വന്നു, ദുരന്തം വന്നിട്ട് അവിടെയുള്ള മനുഷ്യരെല്ലാം ചത്തൊടുങ്ങി, അല്ലെങ്കിൽ എല്ലാവരും ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഒരാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്? കേവലം വീടുകൾ മാത്രം. അയാൾ പറയുന്നു ഗ്രാമശൂന്യ. ഗ്രാമശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാണ് ഗ്രാമം എന്ന് പറഞ്ഞത്? ആ കണ്ടതിന് അവിടെ മനുഷ്യരില്ല. മനുഷ്യശൂന്യമായ ആ വീടും മറ്റും കണ്ടിട്ടാണ് വനത്തിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ ഗ്രാമശൂന്യ എന്നില്ല. കാരണം അവിടെ മനുഷ്യവാസയോഗ്യമായ ഒന്നും തന്നെ അവിടെ

0: അവിടെ വൃക്ഷങ്ങളും പാറകളും എല്ലാം ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മനുഷ്യവാസയോഗ്യമായ പലതും കാണുന്നു, എന്നാൽ മനുഷ്യരില്ല. അതുകൊണ്ട് പറയുന്നു ഗ്രാമ ആവാസ വ്യവസ്ഥകളെയൊക്കെ കണ്ടിട്ട് പറയുന്നു ശൂന്യ. അതിനെയാണ് ഇവിടെ ഗ്രാമം എന്ന് പറഞ്ഞത്. ശൂന്യമായിരിക്കുന്ന അതാണ് മനുഷ്യ, ശൂന്യമായിരിക്കുന്നത് ആ വീടുകളും മറ്റും ഒക്കെയാണ്. മനുഷ്യൻ ഉപേക്ഷിച്ചിട്ട് പോയ അവശേഷിച്ച അടയാളങ്ങളാണ്, അതിനാണ് ഗ്രാമവും വരുന്നത്. അവിടെ ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം അതായി. ഇനി ആണ് കഥാചിത് ഗ്രാമശബ്ദേന നിവാസ മാതൃവിവക്ഷായ ഗ്രാമശൂന്യ ഇത് ശബ്ദ പ്രയോഗ ഭൂതി കഥാചിത് നിവാസ ജനവിവക്ഷായ ഗ്രാമാഗത. ഇനി ഒരു ഗ്രാമത്തിന്റെ അടുത്തൊരു വലിയ സദ്യ നടന്നു. അപ്പൊ ഗ്രാമീണരെല്ലാം ക്ഷണിച്ചു. അപ്പൊ വലിയ സദ്യയാണെന്ന് പറഞ്ഞപ്പോ ഗ്രാമത്തിലുള്ള ആപാല വൃദ്ധം നേരെ സദ്യക്കെത്തി. അപ്പൊ സദ്യ സംഘടിപ്പിച്ചവരിതുകൊണ്ട് ഭയന്നു. അവർ പറയുന്ന ഗ്രാമ ആഗത, അതാ ഗ്രാമം ഇങ്ങെത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഗ്രാമം എന്ന് പറയുന്നത് എന്തിനാണ്? ആ വീടുകളാണോ പറയുന്നത്? വീട് വന്നെന്നാണോ? അല്ല, അവിടെ വന്ന ജനത്തെയാണ് ഗ്രാമം എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം കൂടി വന്ന് ഭക്ഷണം കഴിക്കും. കണ്ടിട്ട് പറയണ ഗ്രാമം ഇങ്ങെത്തിച്ചേർന്നു. അവിടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? വന്നുചേർന്ന ജനസമൂഹം. അപ്പൊ രണ്ടിടത്ത് ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം രണ്ടായി. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ശൂന്യമായ വീടുകളും മറ്റും, വേറെടുത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനസമൂഹം. രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടല്ലേ? ഗ്രാമാഗത ഇതി കഥാചിത് ഉഭയവിവക്ഷായാമപി ഗ്രാമശബ്ദ പ്രയോഗഭവതി ഗ്രാമം ചെന്ന പ്രവിശ്യേ. ഇനി ചില സമയത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെ എടുത്തുകൊണ്ട് പറയും. ഒരാള് പട്ടണത്തിൽ നിന്ന് വരുന്നു ഗ്രാമത്തിലേക്ക്, പക്ഷെ ഗ്രാമം അത്ര നല്ല ഗ്രാമമല്ല, യാത്രക്കാരനാണ്. ഇവിടെ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പകർച്ച വ്യാധി പടർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള ദോഷങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വഴിപോക്കനുണ്ട്. വഴിപോക്കൻ വഴി കണ്ട് ഒരാളോട് ചോദിച്ച്, ഇനി അടുത്ത് എവിടെയാ ഒന്ന് തങ്ങാൻ പറ്റിയ സ്ഥലം? അയാൾ പറയുന്ന അടുത്തൊരു ഗ്രാമമുണ്ട്, പക്ഷെ ഗ്രാമം എന്നാ പ്രവേശിച്ചത്, ആ ഗ്രാമത്തിൽ നീ കയറരുത് എന്ന് പറയും. ആ ഗ്രാമത്തിൽ നീ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും മനസ്സിലാക്കുന്നത്, അവിടെ ജനങ്ങളുണ്ട്, അവരുടെ ഇടയിൽ പ്രവേശിക്കരുതെന്നാണോ? അതെ, അവിടെ ഒഴിഞ്ഞ വീടുകളുണ്ട്, അതിൽ കയറരുതെന്നാണ്? അല്ല, എല്ലാം കൂടെ ചേർത്ത്. അവിടെ ഗ്രാമം എന്ന് പറയുന്നത് ആ ജനങ്ങളും വീടുകളും എല്ലാം കൂടെ ചേരുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നീ പോകരുതെന്നാണ്. അവിടെ ഒന്നിനെ ഒഴിവാക്കുന്നുണ്ട്. അവിടുത്തെ പ്രവേശവും നിവാസവും ഒന്നും നിനക്ക് യോജിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാമം പ്രവിശ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം വരും, അങ്ങോട്ടേ കയറരുത്, അവിടെ പറ്റിയ സ്ഥലമല്ല. അപ്പോൾ ഗ്രാമത്തിന് ഒരേ ഒരു ഗ്രാമശബ്ദത്തിന് മൂന്നർത്ഥം. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വീടുകൾ, രണ്ടാമത്തെ സ്ഥലത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, മൂന്നാമത് ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർന്നു, വീടും ജനവും എല്ലാം. അതുപോലെ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് ഇതെന്താണോ പറയുന്ന ആളുടെ താല്പര്യം, അയാൾ അയാളുടെ മനസ്സിൽ കരുതുന്നു ഞാൻ പറയുന്നതിലൂടെ ഈ കേൾക്കുന്ന വ്യക്തി എല്ലാ അർത്ഥത്തെ ധരിക്കണം, അതാണ് വിവക്ഷ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രയോഗിക്കുന്ന ഈ ശബ്ദത്തിൽ നിന്ന് ഇപ്പോൾ ഈ അർത്ഥം ഗ്രഹിക്കണം. അതേ ശബ്ദം വേറെ സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ അയാൾ കരുതുന്നു ഈ ശബ്ദത്തിൽ നിന്ന് ഇന്നർത്ഥം. ശ്രുതി അതുപോലെയാണ്. ശ്രുതി ഒരു സമയത്ത് ഒരു ശബ്ദം പറഞ്ഞാൽ അതിന് താല്പര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ ഇന്ന അർത്ഥത്തെയാണ് ഗ്രഹിക്കേണ്ടത് ശ്രോതാവ്. ആ താല്പര്യം, ശ്രുതി താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നുന്നു എന്താണ് ഇത് പരസ്പര വിരുദ്ധമായി പറയുകയാണ്. മുമ്പൊന്ന് പറഞ്ഞു, ഇപ്പോൾ ഒന്ന് പറഞ്ഞു. വിരോധ പരിഹാരം ബ്രഹ്മസൂത്രത്തിലും മറ്റും ഭാഷകാര്യം ചെയ്യുന്നതാണ്. ഓരോ സ്ഥലത്തും എന്താണോ എന്ത് താല്പര്യത്തിലാണോ ശ്രുതി പറഞ്ഞത് ആ താല്പര്യത്തെ കണ്ടെത്തി ഇതിൽ പരസ്പരം വരുന്ന വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കും. അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായ അസംബന്ധ പ്രലാപനം, അസംബന്ധത്തെ പറയുന്നതാണെന്ന് പറയും. അതങ്ങനെയല്ല. തത് ദിഹാബി ജഗതിദം അവ്യാകൃതം വ്യാകൃതം ചിത്ത അഭേദപൂക്ഷായം ആത്മാ അനാത്മനോർഭവതി വിപദേശ. ഇപ്പോ ജഗതിദം അവ്യാകൃതം വ്യാകൃതം ച അഭേദമായി പറയുകയാണ് ഈ ജഗത്തിന്. അവ്യാകൃതം വ്യാകൃതം എന്നുള്ള ഭേദം കൽപ്പിക്കാതെ ജഗത്തെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തർത്ഥമായിട്ടെടുക്കണം? ആത്മ അനാത്മനോർ ബോധി ഉപദേശം, അവിടെ ആത്മ അനാത്മ രണ്ടർത്ഥത്തിൽ എടുത്തോളും. ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു അർത്ഥം എടുക്കണം. ആത്മ അനാത്മനോ, ആത്മ അനാത്മാക്കളെ രണ്ടർത്ഥമുണ്ട്. ജഗത്തെന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവുമാണ് അനാത്മാവുമാണ്. അല്ല, ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനാത്മാവാണെന്നർത്ഥം. താല്പര്യം വിവക്ഷയ്ക്കനുസരിച്ചാണ് എന്നർത്ഥം. രണ്ടിനെ എടുക്കണം. കാരണം ആത്മാവിനെ വിട്ടിട്ടൊരു ജഗത്തുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റും. പിന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ജഗത്തെന്ന. ജഗത്തെന്ന് നിർദ്ദേശിക്കുമ്പോൾ ആത്മാ ജഗത്തിനെ വിടാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. അപ്പൊ രണ്ടിനും കൂടെ ഗ്രഹിക്കുക. അങ്ങനെ പറയുന്നുണ്ട്. അതാണ് വ്യാകൃത ജഗതിതം അവ്യാകൃതം വ്യാകൃതം ചേത്തി അഭേദപക്ഷ. വ്യാകൃത വ്യാകൃത ജഗത്തിനെല്ലാം കൂടെ ചേർത്ത് പറയും. രണ്ടിനെ ഗ്രഹിക്കണം. യഥായുധം ജഗതുത്പത്തി വിനാശാത്മകം ഇതി കേവല ജഗത് വ്യപദേശ. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തു പറയും, ഇതം ജഗത് ഉത്പത്തി വിനാശാത്മകം, ഉത്പത്തി നാശത്തോടു കൂടിയതാണിത്, ഉത്പത്തി നാശത്തോടു കൂടിയ ഇത് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേവല ജഗത്? അവിടെ കേവല ജഗത്ത് നടത്താം. അവിടെ ജഗത് ശബ്ദത്തിന് പരമാത്മാവ് എന്നുള്ള അർത്ഥം എടുക്കുന്ന കാരണം ഉത്പത്തി വിനാശത്തോടു കൂടിയതല്ല പരമാത്മാവ്. അപ്പോൾ അവിടെ ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തെന്ന് തന്നെ എടുക്കും. ഈ അനുഭവപ്പെടുന്നു ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന ഈ ഇത് തന്നെ, ഈ പ്രപഞ്ചം തന്നെ അങ്ങനെ എടുക്കാം. അപ്പോൾ ജഗത് ശബ്ദത്തിൽ നിന്നും ഇവിടെ കേവലം പ്രപഞ്ചം എന്നുള്ള അർത്ഥം. മുമ്പ് എന്താണ്? രണ്ടർത്ഥം എടുക്കും. ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാ അവ്യാകൃതം ആയിരിക്കുമ്പോൾ അവിടെ പ്രാധാന്യം പരമാത്മാവ്, വ്യാകൃതമായിരിക്കുമ്പോൾ പ്രാധാന്യം പ്രപഞ്ചത്തിൽ. അതുകൊണ്ടവിടെ രണ്ടർത്ഥം കൊടുക്കാം, ആത്മാ അനാത്മാ. ഇവിടെ ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ജഗത്ത്. ഇനി തഥാ മഹാനജ ആത്മാ സ്ഥൂലോ അനണു സയേഷ നേതി നേതി ഇത്യാദി കേവല ആത്മവ്യപദേശ. ഇനി ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, മഹാൻ അജഹ ആത്മ അസ്ഥൂല. സ്ഥൂലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ജഗത്താണ്. അനണു അണു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രപഞ്ചമാണ്. പക്ഷെ അവിടെ അസ്ഥൂല അനണു എന്ന് നിഷേധിച്ചു. അവിടെ തന്നെ മഹാനജ ആത്മാ സയേഷ നേതി നേതി അങ്ങനെ പറയുന്നു. നൈതം നൈതം ഇതല്ല, ഇതല്ല ഈ അനുഭവിക്കുന്ന ഒന്നുമല്ല. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് അവിടെ എന്താണ്? ജഗത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഇതംന ഇതംന. അപ്പൊ അവിടെ എന്തിനെ ഗ്രഹിക്കണം? ജഗത്തിനാണോ ഗ്രഹിക്കേണ്ടതല്ല, കേവല ആത്മവ്യപദേശം. അവിടെ കേവലാത്മാവിനെ പറയുകയാണ്. അപ്പൊ ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം തന്നെ മൂന്ന് തരത്തിലും പ്രയോഗിക്കാം. ആത്മാ അനാത്മാവായിട്ട്, കേവല ജഗത്തായി, കേവലാത്മാവായി. കേവലാത്മാവിനെ പരാമർശിക്കണമെങ്കിലും ജഗത് ശബ്ദം കൂടാതെ സാധ്യമല്ല. ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം കൂടാതെ ആത്മാവിനെ പരാമർശിക്കാൻ പറ്റത്തില്ല, അതൊരിക്കലും സാധ്യമല്ല. കാരണം ശബ്ദം പ്രപഞ്ചികമാണ്, പ്രപഞ്ച അന്തർഗതമാണ് ശബ്ദം. പരമാത്മാവാണെന്ന് പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ച ഭാഗമായിരിക്കുന്ന പരമാത്മ ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലൂടെ അല്ലാതെ പരമാത്മ വ്യവഹാരം സാധ്യമല്ല. പ്രാപഞ്ചികമായിട്ടല്ലാതെ പരമാത്മ വ്യവഹാരം, പരമാത്മാവിനെ സംബന്ധിച്ചുള്ള വാക്കോ ചിന്തയോ സാധ്യമല്ല. അതുകൊണ്ട് പരമാത്മാവെന്ന് പറയുമ്പോഴും ജഗത്തിലൂടെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ചിലടത്ത് ജഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നതാണ് വ്യാകൃതം അവ്യാകൃതം എന്ന് പറയും. എവിടെയായാലും ശരി, ജഗത്ത് തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. മൂന്ന് സ്ഥലത്ത് പ്രപഞ്ചം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ച അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, ആ ശബ്ദം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ആശയക്കുഴപ്പം വരുന്നത്. എങ്ങനെ ഈശ്വരനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും? മനന അതീതനായിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ മനന ഭാഷയിലൂടെ അറിയാൻ പറ്റും? ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് ഈശ്വര ബോധമുണ്ടാകുന്നത് എന്ന് ചോദിച്ചു. ഇതെല്ലാം വേറെ വഴിയില്ല. ശബ്ദത്തെ ആശ്രയിക്കാതെ ഒരു വഴിയില്ല. എവിടെയാണ് ശബ്ദത്തെ ആശ്രയിക്കുന്നത്? ഒന്നുകിൽ അത് വൈഖരി, ശബ്ദത്തിന് വ്യത്യാസം. ഉപദേശിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ വൈഖരി ആശ്രയിക്കുന്നു, ഈ പുറപ്പെടുന്ന ശബ്ദം. ഇനി അതെല്ലാം വിട്ടിട്ട് ഏകാന്തമായി ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ മാനസികമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു, ചിത്തവൃത്തി രൂപത്തിലുള്ള ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറയും ഇതൊരു ശബ്ദജാലമാണ് പറയുന്നത്, ഇതിനൊന്നുമില്ല, ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് പറയും. ഈ വെറും ശബ്ദത്തെ ആശ്രയിക്കാത്ത ഒരു സ്ഥലമില്ല. വ്യവഹാരമുണ്ടോ, വാചികമോ മാനസികമോ ആയിട്ടുള്ളതോ, അവിടെ ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. അവിടെ വാക്കിനെ വിട്ടാലും ശരി, മനസ്സുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെ ധ്യാനിക്കുന്നു? അഹം ബ്രഹ്മാസ്മി, ശബ്ദമല്ലേ നിങ്ങളുടെ ധ്യാന ശബ്ദമല്ലാതെ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല, തനിക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? തൻ്റെ മനസ്സാണ് ആ ശബ്ദമായിരിക്കുന്നു. ശ്രവണേന്ദ്രിയത്തിലൂടെ അല്ല, മനസ്സിലൂടെ തന്നെ അനുഗ്രഹിക്കുന്നു. ആത്യന്തികമായ ശബ്ദമാണ്. അതുകൊണ്ട് ഈ ജഗത് ശബ്ദം, അത് അല്ലെങ്കിൽ ജഗത് അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, അത് പ്രപഞ്ചത്തെയും ചിലപ്പോൾ പ്രപഞ്ചത്തെ മാത്രം, ചിലപ്പോൾ പരമാത്മാവിനെ പ്രപഞ്ചത്തെ നിഷേധിച്ചുകൊണ്ട് ചിലപ്പോൾ രണ്ടിനെയും അങ്ങനെ ബോധിപ്പിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ അവ്യാകൃതം എന്തായിരുന്നു, വ്യാകൃതം എന്തായി എന്നുള്ളതാണ്. പക്ഷെ അതിനുപരിയായിട്ട് ജീവൻ, പരമാത്മാവ്, പ്രപഞ്ചം, ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, ഇതെന്താണോ അദ്വൈതത്തിൽ അല്ലെങ്കിൽ അദ്വൈതിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാടെന്താണ് ഭാഷകാരൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ബന്ധമെന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞു വരുന്നത് ആ ജഗത്ത് വ്യാകൃതമായിരിക്കുന്ന ജഗത്ത് ഇത് തന്നെയാണ് അവ്യാകൃതമായിരിക്കുന്നത്. ആ വ്യാകൃതമായ ആ ജഗത്ത് പരമാത്മാവിൽ നിന്ന് അത് വേറെയല്ല, ആ പരമാത്മാ തന്നെയാണ്. അവിടെ സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടി സംഭവിക്കുന്നു അവിടെ പറഞ്ഞു സ്വയമേവ കർമ്മകർത്തരുടെ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മാറി നിന്നു വേറൊരാളെ സൃഷ്ടിക്കുക. കുലാലൻ അല്ല പാത്രം. കുലാലൻ പാത്രത്തിൽ നിന്ന് മാറി നിന്നിട്ട് കുലാലനെ കുലാലൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. പിതാവല്ല പുത്രൻ, പിതാവ് പുത്രനെ സൃഷ്ടിക്കും. അവരെ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്നും മാറി നിന്നു, പ്രപഞ്ചത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുകയാണോ, അങ്ങനെ കൃഷ്ണൻ സൃഷ്ടിക്കുകയാണെങ്കിൽ നേരത്തെ കർമ്മകർത്തരുടെ കാലം, കർമ്മത്തെ വേറിട്ട് കാണിക്കാതെ സ്വയം അത് തന്നെ കർത്താവായിട്ടുള്ള ആ പ്രയോഗം, സ്വയം വ്യാകൃതമായി പ്രകടമായി എന്ന് പറയുന്ന ആ പ്രയോഗം ശരിയാകത്തില്ല. അത് പറയുകയും പിന്നെ ഇതിനെ ഒരാൾ സൃഷ്ടിച്ചോ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ പരസ്പര വിരോധമുണ്ടല്ലോ. അതാണ് എന്നാണ് പറയണം വ്യാകൃത്ര വ്യാകൃതം സർവതോ വ്യാപ്തം സർവതാ ജഗത് കഥം ഇഹ പ്രവിഷ്ഠ പരികൽപ്പിതി. ഇവിടെ പറയുന്നു ആ പരമാത്മാവാണ് വ്യാകർത്താവ്, അതിനെ പ്രകടമാക്കിയ ആള്. ജഗത്താണെങ്കിലോ വ്യാകൃതം പ്രകടമായി, ഇനി ആ പരമാത്മാവാണെങ്കിലോ സർവതോ വ്യാപ്തം സർവ നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ചർച്ച മുമ്പും വന്നിട്ടുണ്ട്. പരമാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? സർവവ്യാപകമാണ് അല്ലെങ്കിൽ അനന്തമാണ് എന്ന് പറയുന്നു. സകഥമിക പ്രവിഷ്ട, അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിനെ സൃഷ്ടിയിൽ പ്രവേശിക്കാൻ കഴിയും? സൃഷ്ടി വരുന്നതിന് മുമ്പ് തന്നെ അതവിടെയുണ്ട്, സർവത്ര ഇല്ല അത്. പിന്നെങ്ങനെ പ്രവേശിക്കും? കഥമിക പ്രവിഷ്ട എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ട് അപ്രവിഷ്ടോ ഹിദ്ദേശ പരിസ്ഥിതിനോ പ്രവിഷ്ട ശക്തിയേ, താൻ മുറിയിലേക്ക് പ്രവേശിക്കുന്നു, മുമ്പ് അവിടെ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് പുറമേ നിന്ന് പ്രവേശിക്കുന്നു. അതാണ് അപ്രവിഷ്ടഹിദേശ. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിച്ഛിന്നേന, പുറമേ നിന്ന് വരുന്നവൻ പരിച്ഛിന്നനാണ്, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവേശിച്ച ശക്തി അവനെ പ്രവേശിക്കും. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. സൃഷ്ടികർത്താവ് സർവവ്യാപിയാണെങ്കിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല, അതവിടെ ഉണ്ട്, സൃഷ്ടിയിലുണ്ട്. യഥാ പുരുഷേന ഗ്രാമാതിർ, എങ്ങനെയാണ് പുരുഷൻ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത്? അവിടെ സംഭവിക്കും. പുരുഷൻ ഗ്രാമത്തിന് പുറത്തായിരുന്നു, പരിച്ഛിന്നനാണ്, ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമാതിർ ന ആകാശേന ന യഥാപുരുഷേന ഗ്രാമാദിഹി ന ആകാശേന. പക്ഷേ ആകാശം എവിടെയെങ്കിലും പ്രവേശിച്ചതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മുറിക്കകത്ത് ആകാശം ഉണ്ടായിരുന്നില്ല, മുറി പണിതതിനു ശേഷം അതിനകത്ത് ആകാശം കയറുമെന്ന് പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ല. അതുപോലെ പരമാത്മാവ് സ്വസൃഷ്ടിയിൽ പ്രവേശിച്ചു എന്നങ്ങനെ പറയാൻ കഴിയും. നിത്യപ്രവിഷ്ടത്വ പറയുന്നത് നിത്യപ്രവിഷ്ടമാണ്, സദാ അതവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പൂർവശം വരുന്നു, പാഷാണ സർപ്പാധിപത് ധർമാന്തരേണ ഇരിച്ച് പാഷാണ സർപ്പം. ഇതൊരു കഥയാണ്, ഇതൊരു വിശ്വാസമാണെങ്കിൽ പാഷാണ സർപ്പം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ പാഷാണം എന്ന് വെച്ചാൽ നല്ല കട്ടിപ്പാറ, അതിനകത്ത് പഴുതുകളൊന്നുമില്ല, ഛിദ്രങ്ങളില്ല, സുഷിരമൊന്നുമില്ല, ഇല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് സർപ്പം ഇരിക്കുന്നതാണ്, ജീവനുള്ള സർപ്പം, വലിയ സർപ്പം. അത് ഒരു കഥയാണ്, അല്ലാതെ അതിന് വാസ്തവമുള്ള കാര്യമില്ല. എങ്ങനെയാണ് ഈ പാറയ്ക്കകത്ത് സർപ്പം വന്നത്? അപ്പോൾ അത് പറയുന്നത് ഈ പാഷാണം തന്നെ, പാഷാണം പഞ്ചഭൂതാത്മകമാണല്ലോ, പാഷാണം പഞ്ചഭൂതാത്മകമായ പാഷാണത്തിൽ അങ്ങനെ ഒരു സർപ്പ പരിണാമം ഉണ്ടായെന്നാകത്ത്, എന്നിട്ട് അതിൽ ജീവൻ വന്നു എന്നാണ്, അതിൽ ജീവഭാവം വന്നു എന്നാണ്. അപ്പം അത് ഇങ്ങനൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പല പൊട്ടക്കഥകളും നമ്മുടെ ഈ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ വിശ്വസിക്കുന്നത്. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ പോകത്തില്ല, അത് പ്രാമാണിക ഏതെങ്കിലും ഒരു വസ്തുതി പറഞ്ഞിരുന്നാൽ മതി. പിന്നെ പരിശോധിക്കാനൊന്നും പോകത്തില്ല, പാറയ്ക്കകത്ത് സർപ്പം അങ്ങനെ വരും, വരാൻ സാധ്യതയുണ്ടോ, അതൊന്നും ചിന്തിക്കാൻ പോകത്തില്ല. പിന്നെ അങ്ങനെ പറയുന്നതിന് ഒരു പക്ഷേ കാരണം ചില പ്രാണികൾ തവളയെപ്പോലെയുള്ളതെല്ലാം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അങ്ങ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകും, എന്നിട്ടൊരു സുപ്ത രൂപത്തിലിരിക്കും വളരെ കാലം. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അത് പുറത്തു വരും, അത് സ്വയം പ്രവേശിക്കുന്നതാണ്. അചിലവും പാറയുടെ പൊത്തിലായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ ഏതെങ്കിലും സുഷിരത്തിലായിരിക്കും, അങ്ങനെ സംഭവിക്കാം. ഇത് കണ്ടിട്ട് ആരോ കരുതി പാറയ്ക്കകത്ത് തനിയെ സർപ്പമുണ്ടാകും, അത് പാറയിൽ നിന്ന് പാറ പരിണമിച്ച് അതിനകത്തൊരു സുഷിരമില്ലാതെ, സർപ്പത്തിനാണെങ്കിൽ സ്വയം ഒരു സുഷിരം ഉണ്ടാക്കാൻ കൂടി കഴിയത്തില്ല, അതുമല്ല എലിയുടെ മാളത്തിലൊക്കെ കയറിയിരിക്കാൻ അതിന് കഴിയും, സ്വയം ഉണ്ടാക്കാനുള്ള ശേഷി പിടിക്കും. ഒരു സുഷിരം കണ്ടാൽ അതുവഴി അകത്ത് പോകും. അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ സർപ്പോ ഏതെങ്കിലും മണ്ണിനടിയിലുള്ള ഏതെങ്കിലും സുഷിരങ്ങളിലൊക്കെ വളരെ കാലം ഇരുന്നു വരാം. ഈ പറയുന്ന പോലെ പ്രകൃതി വിരുദ്ധമായി വരുമ്പോൾ ഒരനുകൂല പ്രകൃതിയെ പ്രതീക്ഷിച്ച് മറ്റു ജീവികളൊക്കെ ഇരുന്ന പോലെ ചില സർപ്പങ്ങളും ഇരുന്നെന്ന് വരാം. അല്ല, ഒരിക്കലും സർപ്പം പാഷാണത്തിൻ്റെ അകത്ത് പഞ്ചഭൂതം പരിണമിച്ച അതിൻ്റെ അകത്തൊരു സർപ്പം ഉണ്ടാകുക അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ പാഷാണം മനുഷ്യനും ഉണ്ടായിരുന്നില്ല, പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മനുഷ്യനെയും കിട്ടിയാണ്. സർപ്പത്തിന് മാത്രം എന്താ മനുഷ്യനുണ്ടായിക്കൂടി? എന്തായാലും പാഷാണ മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല, പാഷാണത്തിനകത്തിരുന്ന മനുഷ്യൻ അത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പലതും ശങ്കരാചാര്യ സ്വീകരിച്ചു ഉണ്ട് എന്ന് പൂർവശമാണെങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കാം എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സർവജ്ഞന്മാർക്കെല്ലാം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് മറുപടി പറഞ്ഞാൽ മതി. പാഷാണം ഒരിക്കലും പരിണമിച്ച് സർപ്പമാകത്തില്ല. സർപ്പം ഉണ്ടാവണമെങ്കിൽ അത് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരണം, ഒന്നിൽ അതിനെ പ്രസവിക്കണം, അല്ലെങ്കിൽ മുട്ടയിടണം, അതിൽ നിന്ന് പിരിഞ്ഞു വരണം, അല്ലാതെ സർപ്പം ഉണ്ടാകത്തില്ല എന്ന് പറയണം. ഇതങ്ങനെയല്ല പറയുന്നത്, അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെയും ഉണ്ടാകാം.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

അന്യദേവാഹുസംഭവാദന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണായേനസ്തദ്വീചചക്ഷിരേ സംഭൂതിഞ്ച വിനാശം ചയസ്തദ്വേദോഭയജ്ഞേ സഹ വിനാശേന മൃത്യുന് തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണ സത്യധർമായ ദൃഷ്ടയേ പൂഷണ്ണേകർഷേയമസൂര്യപ്രാജാപത്യവ്യൂഹ രശ്

0: ने युयो ध्यस्मज्जुहुराणमेनो भूयिष्ठान्ते नमा उक्तिं विधेमा। ॐ इति चत्वारिंशोऽध्यायः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। ॐ
1: ॐ नमः शिवाय। You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: ഇപ്പൊ പുരുഷന്മാർക്ക് പുരുഷശബ്ദം ഇല്ല, സ്ത്രീകൾക്ക് പലർക്കും പുരുഷശബ്ദം ഉണ്ട്. കളിയായിട്ട് പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. പുരുഷന്മാർക്ക് മീശയില്ല, സ്ത്രീകൾക്ക് മീശയുണ്ട്. പ്രകൃതി മാറുകയാണ്, പ്രകൃതി മാറുകയാണ്, ആത്മപ്രകൃതി മാറുകയാണ്, ഇംബാലൻസ് വരികയാണ്. വളരെ വലിയ മാറ്റമാണ് വരുന്നത്. അതുകൊണ്ട് ആണ് ഈ ബ്യൂട്ടി പാർലറിലെല്ലാം ഉണ്ടായത്, ആവശ്യമേതുവായി ഉണ്ടായതാണ്. കാരണം സ്ത്രീകൾക്ക് മീശ പിടിക്കാതെ പുറത്തു പോകാൻ പറ്റില്ല, അപ്പൊ അതിന് ബാർബർ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞേ ഉള്ളൂ. പണി ഒന്ന് തന്നെ രണ്ടിടത്തും. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ സ്കൂളിലൊക്കെ വരുന്ന ടീച്ചേഴ്സൊക്കെ നല്ലോണം ഷേവ് ചെയ്തിട്ടാ വരുന്നത്. ക്ലീൻ ഷേവ് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ സാധനം കുറ്റിയുണ്ടാവും. പഴയകാലത്ത് പുരുഷന്റെ മുഖത്ത് കൈവെക്കുവോ മുഖം വെക്കുവോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുറ്റിമീശ ഉള്ളുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ മുഖത്താണ് ഭാര്യയുടെ മീശ ഉള്ളുന്നത്. ആ പരുവത്തിലായിട്ടുണ്ട്. ഇതൊന്നും കളിയോ തമാശയൊന്നും പറഞ്ഞാലല്ല. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോക്കിയോളൂ, ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ നോക്കിയോളൂ, അതിൽ പത്തിൽ ഒരെണ്ണത്തിന് ഷുവറായിട്ട് മീശയുണ്ട്. നല്ല ക്ലീനായിട്ട് ഇല്ല, പോകാൻ പറ്റില്ല. ആൺപിള്ളേരാണെങ്കിൽ 90% മീശയില്ല. ശബ്ദം സ്ത്രീകളുടേതാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ആധുനിക ആധ്യാത്മിക പുരുഷന്മാരും സ്ത്രീ ശബ്ദമുള്ളവരാണ്. പേര് പറയാം, പേര് മാത്രം ദയവായി ഒഴിവാ. കാരണം നിങ്ങളൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഭക്തരായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഞാൻ ചില പരമാർത്ഥങ്ങൾ പറയുന്നു എന്നല്ലാതെ 1% പോലും അതിലൊന്നിനോട് പോലും എതിർപ്പുണ്ടായി പറയുന്നതല്ല. അതുകൊണ്ട് ദയവായി പേരെല്ലാം ഒഴിവാക്കിയേക്കണം. കാരണം പേര് പറയുമ്പോഴത്തേക്ക് സംഗതി മാറി. ജനറൽ ട്രൂത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ പറയാം, അത് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അതിലൊന്നിനോട് പോലും എനിക്ക് വിരോധമില്ല. പക്ഷെ യാഥാർത്ഥ്യം അതാണ്, ചലനം സ്ത്രീയുടെ ചലനമാണ്. മൂമെന്റ്സ് ഒക്കെ സ്ത്രീകളുടെയാണ്.
3: സിനിമ
2: അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ആത്മജമായിരിക്കുന്ന നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിലെ ഗുണദോഷങ്ങളാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം, സാത്മ്യം വന്ന ആഹാരം, ദീർഘകാലം കഴിച്ച ശീലം വന്ന ആഹാരം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു 70 കഴിഞ്ഞ ആള് ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഉണ്ടോ? 70 വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒരാൾ നിങ്ങൾ 70 കഴിഞ്ഞൂടാ?
3: 50
2: കഴിഞ്ഞു. എത്രയേ? 69. അപ്പൊ ഏതാണ്ട് ഒരു 65 കഴിഞ്ഞ ആളുകൾ അവരെ എടുത്തു നോക്കിയാൽ, ഇവരുടെ പല രോഗങ്ങളും രാവിലെ 4 കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുക, ആ വെള്ളത്തിലിട്ട കൊഴുക്കട്ട, വെള്ളം അങ്ങ് കുടിക്കുക, ആഹാരമൊന്ന് മാറ്റിയിട്ട്, നേരെ മറിച്ച് അതുപോലെ തന്നെ ഒരു മുളക് ഉടച്ച് കഴിക്കുക, അല്പം മുളകും പുളിയും കൂടെ ഉടച്ച് ചാലം ചോറുണ്ണുക, അതും അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരച്ചിട്ട് കഴിക്കുക, പുളിയിലയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, അമ്പഴത്തിന്റെ ഇലയോ അമ്പഴങ്ങയോ അങ്ങനെയുള്ള പുളിയും ഉപ്പും തേങ്ങയോ കൂടെ വെച്ചോ ഉപരി ചമ്മന്തി അരച്ച് കഴിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ സാധാരണഗതിയിൽ ഇവരെ അനുഭവിക്കുന്ന മേജർ രോഗങ്ങൾ ഉൾപ്പെടെ രോഗങ്ങൾ മാറുന്നതാണ്. കാരണം അവരുടെ കുട്ടിക്കാലത്ത് വർഷങ്ങളോളം സാൽമ്യം വന്ന ആഹാരമായതെല്ലാം രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേര കഞ്ഞി, അതുമല്ലെങ്കിൽ അത് കൈ മുളക് പൊട്ടിച്ചും പപ്പടം ചുട്ടും ഒരല്പം പയറു വേവിച്ചും ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ശീലം വന്ന് ശരീരം ദഹിപ്പിച്ച് അതിനുള്ള ദഹനരസങ്ങൾ ഉണ്ടാക്കി ശീലം വന്ന ആഹാരത്തെ പ്രായമായി, പൈസയൊക്കെ ആയി, പിള്ളേരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി, വീട്ടിൽ സ്റ്റാൻഡേർഡായി, ഡൈനിങ് ടേബിളായി, ഇതൊക്കെ വന്നപ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് മാറി, പുറത്തുനിന്നുള്ള ടിൻഫുഡുകളായി. ഇതൊന്നും ദഹിപ്പിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിൽ ശീലമില്ല, ജനിതകത്തിനകത്തുമില്ല. അപ്പോൾ വന്ന വൈകല്യമാണ് ഈ രോഗങ്ങളിൽ പലതും. ഇത് ശീലം കൊണ്ട് വന്നതാണ്. മാത്രമല്ല ഈ സാൽമ്യത്തിനകത്ത് ഒരുപാട് വിരുദ്ധാഹാരങ്ങളും ഇന്ന് പെട്ടിട്ടുണ്ട്. 18 തരം വൈരുദ്ധ്യങ്ങളുണ്ട് ആഹാരത്തിന്. അവയൊക്കെ ബ്രെയിനെ ബാധിക്കുന്നവയാണ്, മസിലിനെ ബാധിക്കുന്നവയാണ്, കിഡ്നിയെ ബാധിക്കുന്നവയാണ്, പാൻക്രിയാസിനെ ബാധിക്കുന്നവയാണ്, അവയൊക്കെ ലിവറിനെ ബാധിക്കുന്നവയാണ്. ഇപ്പോൾ രാത്രിയിൽ തൈര് കൂട്ടുകയാണ്, തൈരും മീനും കൂടെ കൂട്ടുകയാണ്. അതെല്ലാം എവിടെയാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരകന്റെ നിയമപ്രകാരം വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ പ്രാണനിലാണ് ആവരണം ഉണ്ടാകുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്സിജൻ O2 ആണ്. O2 എന്ന് പറയുന്നത് O2 ആയിട്ട് നിൽക്കുന്നത് അത് ദ്വന്ദ്വമായേ നിൽക്കുകയുള്ളൂ, ദമ്പതികളായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള രണ്ട് ഓക്സിജന് ഒന്നായിട്ടങ്ങ് മാറും. ഇതിന് നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയും. ഇതിനൊരു കെമിസ്ട്രിയുണ്ട്, ആ കെമിസ്ട്രിക്ക് പറയുന്ന പേര് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് പറയുക. ഓർഗാനിക് കെമിസ്ട്രിയിലൊരു പാർട്ടുണ്ട് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച് ആ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. അപ്പോൾ O2 O ആയി മാറി. ഒ ആയിട്ട് മാറി അതിന് നിൽക്കാൻ പറ്റില്ല, പരക്കം പായാൻ തുടങ്ങും ശരീരത്തിൽ. പരക്കം പായുമ്പോൾ വേറൊരെണ്ണത്തിനെ മുട്ടേറ്റ് ചെയ്ത് പിടിക്കും. വേറൊരു O2-ൽ നിന്ന് റോ പിടിച്ചാൽ അത് O ആയി മാറി. 4% വരെ ശരീരത്തിൽ താങ്ങും, 4% കൂടിയാൽ താങ്ങില്ല. ഇന്ന് കാണുന്ന അകാല വാർദ്ധക്യം, ഇന്ന് കാണുന്ന യാമവാദം, ഇന്ന് കാണുന്ന SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, ഇന്ന് കാണുന്ന ക്യാൻസർ പൂർണ്ണമായും ഇതിന്റെ ഫലമാണ്. അപ്പോൾ അത് നിൽക്കാനുള്ള എളുപ്പവഴി നമുക്ക് ശീലമുള്ളതും മര്യാദാമസൃണവുമായ ആഹാരം കഴിക്കുക. അങ്ങനെയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കളർ, നമ്മുടെ സ്മൃതി ഇവയൊക്കെ നന്നായിരിക്കും. അത് ശീലം കൊണ്ടുവരുന്നതാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം, അന്നരസജം. അന്നരസജം എന്ന് പറയുന്നത് അമ്മ കഴിച്ച ആഹാരം ഗർഭകാലത്ത്. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിച്ച ആഹാരം. അന്നം എന്ന് പറയുന്നതാണ് നമ്മളെ നിലനിർത്തുന്നത്. അന്നത്തിൽ നിന്നുണ്ടായി, അന്നമായി നിലനിന്ന് മറ്റൊന്നിന് അന്നമായി തീരാനുള്ളതായത്. ശരീരം എന്ന് പറഞ്ഞാൽ ആകെ അന്നമാണ്, അല്ല വേറൊന്നും ഇതിനകത്തില്ല, ആകെ അന്നേയുള്ളൂ. അന്നം സൂക്ഷ്മാന്നമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കുട്ടിക്കാലത്ത് നിങ്ങളെ കൊണ്ട് അച്ഛനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിക്കും. അച്ഛന് കുളിക്കാനൊന്നും അല്ല നിങ്ങളെ കൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കുന്നത്. വീട്ടില് നെല്ല് പുഴുങ്ങാനുണ്ടെങ്കിൽ ഒരു ചെമ്പ് പുറത്തെ അടുപ്പേ വെച്ചിട്ട് അതിനകത്ത് നെല്ല് വിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളോട് പറയും, കരിയില വാരിക്കൊണ്ടൊന്ന് കത്തിക്കാൻ പറയും കുട്ടിക്കാലത്ത്. ഇല്ല, പ്രായം ചെന്നവരങ്ങനെ കത്തിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ ധാരണ. കത്തിച്ചിട്ടുണ്ട്. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് കുറയും. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യം കൂടും. നിങ്ങളൊന്നും അധികം ആഹാരം കഴിച്ചിട്ടല്ല സ്കൂളിൽ പോയത്. പക്ഷെ അത് കത്തിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലെ ഒരു കാര്യം മനസ്സിലാവും, ആ പുകയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ പ്ലാവില, മാവില മുതലായവയൊക്കെ അടിച്ചു കൂട്ടുമ്പോൾ മാങ്ങയും തേങ്ങയും പ്ലാവിലയും പ്ലാവും ഒക്കെ അടങ്ങുന്ന മടലും ഒക്കെ കത്തിക്കുമ്പോൾ അതിനകത്തുള്ളതായ ആ കായായി തീരാനുള്ള സാധനത്തിനുള്ള ഒരു ആഹാരം പാചകം ചെയ്തു വെച്ചതാണ് അവിടെ കത്തി ഹവിസായി വരുന്നത്. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആഹാരമായി, ഇന്ദ്രിയാദി ദേവതകൾ സംതൃപ്തരായി. അങ്ങനൊരു അന്നം നിങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് നാനോ തലത്തിലുള്ള അന്നമായി, നാനോ കാർബൺ ട്യൂബുകളാണ് ചെല്ലുന്നത്. ആ സാധനം അകത്തേക്ക് ചെല്ലുമ്പോൾ സംതൃപ്തിയായി. അതുകൊണ്ടാണ് അടുക്കള പണിത സ്ത്രീകൾ ആഹാരം കഴിച്ചിട്ടല്ല ആരോഗ്യത്തോടുകൂടിയിരുന്നത്. അടുക്കളയിൽ ശരിക്ക് തീ കത്തിച്ച് പണിയെടുക്കുന്ന ഒരു സ്ത്രീക്ക് ആഹാരം ആവശ്യമില്ല. അവളാണ് ആദ്യ ആഹാരം കഴിക്കുന്നത്. അത് സൂക്ഷ്മമായ അന്നമാണ്. അതുകൊണ്ട് അവൾക്ക് 100 പറ നെല്ല് വാരി അങ്ങോട്ട് ഇടാൻ, പത്താഴത്തിലേക്ക് ഇടാൻ 1/2 മണിക്കൂർ മതി. അതോടൊപ്പം പിള്ളേർക്ക് പറ്റുകയല്ല, ഈ തിന്നുപിടിച്ച പിള്ളേർക്കൊന്നും പറ്റൂല. അപ്പോൾ ഈ രീതിയിൽ വരുന്നത് അന്നരസജത്തിൽ നിന്നാണ്. അപ്പോൾ അന്നരസജം, ആത്മജം, സ്വാത്മ്യജം, മാതൃജം, പിതൃജം, ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന ആഹാരങ്ങളാലും അതിന്റെ വൈകാരികതയാലും ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. നമ്മളുടെ ദേശം, കാലം, ഇവയെല്ലാം ചേർന്ന് ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അത് ജന്മഗുണമെന്ന് പറയും, നൈസർഗികമാണത്. അതിന്റെ കൂടെ നമ്മൾ ഒന്ന് വീണിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയ തൊഴിലും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സ്വധർമ്മം അറിയുന്നത്. ക്ലിയർ? അത് കാരണശരീരമാണ് ഈ വാസനയും കൊണ്ട്, അതിനെയാണ് ആത്മജം എന്ന് പറഞ്ഞത്, ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനാണ് ആ കാരണശരീരം പറഞ്ഞത്. ആ പുനർജന്മം എന്നൊക്കെ പറയും. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. പുനർജന്മം ഉണ്ടോ എന്നാണെങ്കിൽ ഇതിന് സംശയത്തിന് യാതൊരു അവകാശമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, സോണിയാഗാന്ധി ഏതൊക്കെ ബാങ്കിൽ പണം എടുത്തു? സോണിയാഗാന്ധി ഇന്ത്യയുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. മൻമോഹൻ സിംഗ് എവിടെയൊക്കെ കൊണ്ട പണം എടുത്തു വയസ്സുകാലത്ത്? കരുണാകരൻ വാർദ്ധക്യത്തിൽ എവിടെയൊക്കെ കൊണ്ടായിട്ട് സമ്പാദിച്ചിരുന്നു? നിങ്ങൾ എന്തെല്ലാം സമ്പാദിക്കാനുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതകാലത്തേക്ക്? ഈ കാലമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ അതിന് ജീവിക്കാനുള്ളത് സമ്പാദിച്ച പോരെ? അപ്പോൾ ഒരു അബോധത്തിൽ നിങ്ങൾ വേറൊരു കാലത്തേക്ക് വേറൊരു ദേശത്ത് വരെ സമ്പാദിക്കുന്നില്ലേ? അടുത്ത ജന്മം എന്റേത് ഇന്ത്യയിലായിരിക്കില്ല, അത് സ്വിറ്റ്സർലൻഡിലായിരിക്കാം. അടുത്ത ജന്മം എന്റേത് അമേരിക്കയിലായിരിക്കാം എന്ന് വിചാരിച്ച് അവിടുത്തെ ബാങ്കുകളിൽ വരെ ഇന്ത്യക്കാരൻ കൊണ്ട് ഇടുന്നില്ലേ? അപ്പോൾ അവന്റെ അടുത്ത ജന്മം ഷുവറല്ലേ? ബുക്ക് ചെയ്തില്ലേ? പിന്നെ ഇനി ഉണ്ടോ എന്ന് സംശയിക്കണോ? ചോദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല, ഡൗട്ടായി. ഞാന് വടക്കേന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു ആശ്രമം പണിയാൻ, സ്ഥലം വാങ്ങിക്കാൻ പൈസ ഇപ്പൊ സ്വരുക്കൂട്ടുന്നു, മനസ്സിലായി? ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും അല്ലാതെ ഞാൻ സ്വരുക്കൂട്ടുന്നു. എന്റെ കാലം ഇത്രയേ ഉള്ളൂവെന്നും എനിക്കറിയാം. അങ്ങനെയുള്ള ഞാൻ ഏത് കാലത്തേക്ക് വേണ്ടിയാണ് ഈ സ്വരുക്കൂട്ടുന്നത്? ചോദ്യം മനസ്സിലായില്ല. ലോകത്തുള്ള സകല മനുഷ്യനും സകല ജീവജാലങ്ങളും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് വേണ്ടിയല്ല സമ്പാദിക്കുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയൊന്നുമല്ല സമ്പാദിക്കുന്നത്. ഒരുത്തനും മക്കളിൽ നിന്ന് വരെ ഒളിച്ചു വെച്ചാ സമ്പാദിക്കുന്നത്. അവന് എന്തിനു സംശയിക്കണം പുനർജന്മം ഉണ്ടോന്ന്? പുനർജന്മം ഷുവറല്ലേ? കാരണം അടുത്ത ജന്മം ബുക്ക് ചെയ്ത് വെച്ചുവന്നിട്ട് അറിയിക്കുന്നത് പുനർജന്മം ഉണ്ടോ. അടുത്ത ജന്മം എത്രയോ സ്ഥലത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു. അതില്ലെന്നും ഉണ്ടെന്നും വിശ്വസിക്കുന്നത് വേറെ കാര്യം. ഞാൻ വിശ്വസിക്കുന്നില്ല പുനർജന്മം ഉണ്ടെന്ന്. റൈറ്റ്, വിശ്വസിക്കണ്ട. ഞാൻ വിശ്വസിക്കുന്നു പുനർജന്മം ഉണ്ടെന്ന്, വിശ്വസിച്ചോളൂ. രണ്ടിനോടും അല്ല ബന്ധം. പുനർജന്മം ബുക്ക് ചെയ്യുന്നു എല്ലാ മനുഷ്യനും. മാത്രവുമല്ല, പ്രകൃതിയിൽ ഏത് മനുഷ്യനെ നോക്കിയാലും അവന് അവന്റെ അച്ഛനമ്മമാരിലോ അവൻ ജനിച്ച അന്തരീക്ഷത്തിലോ അവൻ പഠിച്ചു വളർന്ന സ്വന്തം ശേഷിയിലോ കാണാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ അവനിൽ കാണുന്നു നൈസർഗികമായി. 7 വയസ്സുള്ള കുട്ടി പാടുന്നു, 8 വയസ്സ് മഹാദേവൻ, 8 വയസ്സ് മഹാദേവൻ ഗംഭീരമായി പാടുന്നു. പാടുമ്പോ ദക്ഷിണാമൂർത്തി പറയുന്നു, മഹാദേവ ഞാൻ വളരെ വിഷമം, എനിക്ക് മാർക്കിടാൻ എന്റെ ഈ പ്രായത്തിൽ എന്റെ അറിവ് എത്രത്ത് നീപ്പാണ്. മഹാദേവനോട് ദക്ഷിണാമൂർത്തി പറഞ്ഞ വാക്കുകളായി നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. മഹാദേവനോട്, 8 വയസ്സുള്ള മഹാദേവനോട് ദക്ഷിണാമൂർത്തി ജഡ്ജായിരുന്നു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അമൃത ചാനൽ സമ്മാനം മഹാദേവനൊന്നും ആയിരുന്നില്ല. അവൻ 8 വയസ്സേ ഉള്ളൂ. അവൻ ആ 8 വയസ്സിൽ രാഗമാലിക ആലപിക്കുമ്പോൾ ഇത്രയും വയസ്സായ ദക്ഷിണാമൂർത്തി അത്ഭുതപ്പെടുന്നു. അപ്പൊ ഏത് കാലത്ത് പഠിച്ചതാണ്? അല്ല, അവനെങ്ങനെ പഠിക്കാനാണ്? വാസന പൂർവ്വജന്മം എന്ന് ചേർത്താ പിന്നെ ജന്മം ഉണ്ടോന്ന് സംശയിക്കുന്നു. ഇല്ലാതിരിക്കണമെങ്കിൽ മോക്ഷം കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ദേശം, നിങ്ങളുടെ കാലം, നിങ്ങളുടെ ഗോത്രാദി സംസ്കാരങ്ങൾ, ഇവയെ വെച്ച് ഏകാഗ്രമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വധർമ്മം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചിന്തിക്കാനൊരു സമയം കൊടുക്കാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെട്ടോട്ടത്തിൽ ഓടുകയും ചെറുപ്പം മുതൽ അന്യരെ അനുകരിക്കാൻ പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നത്. കുറെ നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ സൂത്രം, ഗോത്രം സൂത്രം അറിയാമല്ലോ, നിങ്ങളുടെ ഗോത്രം സൂത്രം, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ കർമ്മപദ്ധതികൾ, അതുപോലെ തന്നെ നിങ്ങൾ പെട്ടിരിക്കുന്ന ദേശം, അത് അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ച ആഹാരം, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അല്പനേരം ഏകാഗ്രമായിരുന്നാൽ നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും അത് ആനന്ദപ്രദമായി ചെയ്യുകയും ചെയ്യാം. പക്ഷെ പലപ്പോഴും കുട്ടികളെ സ്വന്തം ധർമ്മം കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം മാതാപിതാക്കൾ ഏറ്റവും കൂടിയ വരുമാനമുള്ള പരിപാടി ഏതാണെന്ന് നോക്കി അന്യരെ അനുകരിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം പോലെ ഒരു അനുകരണത്തിനൊരാളുണ്ടാവും, ഒന്നുകിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്, അതുമല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിനെ വെച്ചിട്ടുണ്ട്. അയാളുടെ വാസനയല്ല എന്റെ കുഞ്ഞിന്റെ വാസനയെന്ന് ഈ അച്ഛനമ്മമാർ തിരിച്ചറിയണം. തീർച്ചയായും അച്ഛനമ്മമാർക്ക് ഗൈഡ് ചെയ്യാം. അച്ഛനമ്മമാർക്ക് ഗൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അച്ഛനമ്മമാരോട് ഈ റോൾ മോഡൽ ഒന്നും ഞാനാകാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അവരാണ്, അവർ ജീവിച്ചു തീർന്നതാണ്, ഇനി ആ ജീവിതത്തിന് സുഖമില്ല. ഒരാൾ ജീവിച്ച് തീർന്ന സാധനം കഴിഞ്ഞുപോയതാണ്, ആ സാധനം എടുത്ത് ഞാൻ ജീവിക്കാൻ, ഞാൻ അതല്ല, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, ഞാൻ അതിലൂടെ ജീവിച്ച് എന്റെ ജീവിതം തീർക്കാൻ വന്നതാണ്, അതിനു വല്ല സഹായവും നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്ക്, ഞാൻ എന്റെ പണി നോക്കാം, ബസ് നിങ്ങളെ ഞാൻ വന്ന് സഹായിക്കാം. തീർച്ചയായും പറയാൻ പറ്റും. കുറച്ച് മുതിർന്നിട്ട്, കുറച്ച് മുതിർന്നിട്ട്, കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴല്ല ഇത് പറയുന്നത്, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ പ്രശ്നമില്ല, ഒരു എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കേ അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള ഈ സംവാദം തുടങ്ങുള്ളൂ. ആ തുടങ്ങുമ്പോൾ കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഫ്രീഡം കൊടുക്കാണ്ടല്ല, വളരെ അതെ വളരെ ഭംഗിയായി പറയേണ്ടതാണ്. എനിക്ക് റോൾ മോഡലൊന്നും ആകാൻ പറ്റില്ല. അതിലൊരു സന്യാസി പോയി, നാളെ രാവിലെ അയാളെ പോലെ ആകണം, മറ്റന്നാൾ രാവിലെ ഒരു അധ്യാപകനെ കണ്ടു അതുപോലാണ് എന്റെ കുഞ്ഞ്, ആനപ്പുറത്ത് കയറുന്ന ഒരുത്തനെ കണ്ടു അങ്ങനെയാണ് കുഞ്ഞ്, ഇതെല്ലാം കൂടെ ആകാൻ പറ്റുമോ? ആകണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല, മാർക്കല്ല ജീവിതം എന്ന് വളരെ വ്യക്തമായി പറയാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം സൊസൈറ്റി. അല്ല, അച്ഛനമ്മമാരല്ല, പുറത്തുള്ളവർക്ക് ധാരാളം ചെയ്യാം, പുറത്തുള്ളവർക്ക് ധാരാളം ചെയ്യാം, കുട്ടികളെ പെട്ടെന്ന് മാറുന്നതാണ്. ഞാൻ കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്, അവിടെയൊക്കെ കുട്ടികളുമായിട്ട് നല്ലപോലെ സംവദിക്കുന്നുണ്ട്, കോളേജ് കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ, കാരണം അവരുമായിട്ട് സംവദിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. അവർ തകരുകയാണ് ചെയ്യുന്നത്, അച്ഛനമ്മമാരുടെ ഈ പണികൊണ്ടും അധ്യാപകരുടെ പണികൊണ്ടും ഒക്കെ അവർ തകരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പലപ്പോഴും കുട്ടികൾ അത് ആക്ടിവിസ്റ്റുകളല്ല, അതിനനുകൂലമാണ്. അതെ, ഏറ്റവും വലിയ പ്രശ്നം പാരന്റ്സ്. അതെ, അത് വളരെ കാര്യവുമാണ്. അല്ല, അങ്ങനെയില്ല, കാരണം
4: സ്വാമികൾ പറഞ്ഞ സ്വാമിമാർക്ക് കുട്ടികളൊന്നുമില്ല, അവർക്ക്
2: ഫാമിലി. എന്നോട് പറയാം, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു രക്ഷകർത്താവും പറഞ്ഞിട്ടില്ല, ഒരു അധ്യാപകനും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ കോളേജിലും സ്കൂളിലും ഒക്കെ പോയി, നെഹ്റു കോളേജ്, തന്നെ പയ്യന്നൂർ കോളേജ്, ഇവിടെയൊക്കെ കോളേജുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, പി എസ് വി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ആ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ അഭയത്തിൽ എടുക്കുന്നുണ്ട്. കഞ്ഞിക്കുഴി സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. കഞ്ഞിക്കുഴിയിൽ രണ്ട് സെഷൻ പോയി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത വെള്ളിയാഴ്ച കിടങ്ങനൂർ ഉജയാനന്ദാശ്രമത്തിന്റെ സ്കൂളിൽ രണ്ട് ക്ലാസ് നേരത്തെ എടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം വരാൻ പോവാം. കുമാരമംഗലം സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. രക്ഷകർത്താക്കളോടിരിപ്പുണ്ട്, അധ്യാപകരോടിരിപ്പുണ്ട്, എല്ലാവരെയും വിളിച്ചുകൂട്ടിട്ട പേരന്റ്സ് ടീച്ചേഴ്സ് ഫുൾ ഡേ ആണ്. പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ രാവിലെ തുടങ്ങുന്ന ക്ലാസ്സാണ്, വൈകുന്നവരെ എടുത്തിട്ടുണ്ട്. പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും ഒക്കെ ഇരിക്കുക എടുത്തിരിക്കുന്നത്. എന്നോട് തിരിച്ച് ഒരു രക്ഷകർത്താവും മറുപടി പറയാനില്ല. സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ശരിയായ അളവിൽ മറുപടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്പം പോലും ചൂടാകാതെ. അതുകൊണ്ട് അത് പറയേണ്ട പോലെ പറയണം എന്നുള്ളത് ആവശ്യമാണ്. എന്നോട് ചോദിച്ചില്ല, അതിന് തനിക്ക് കൊച്ചോടു ഒന്നും ആരും ചോദിച്ചില്ല. അങ്ങനെ പറയില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നിടത്ത് ആദ്യം അവരെ കൊണ്ടുവന്ന് ഒരൊറ്റ വാതിലെ ഞാൻ തുറന്നിടാറുള്ളൂ. രണ്ടാമൊരു വാതിലില്ല അവർക്ക് ഇറങ്ങി വരാൻ. ക്രിമിനൽ ലോറിയോ ക്രിമിനോളജിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്. ഒരു ക്രിമിനലിന് ഇറങ്ങി വരാൻ ഒറ്റ വാതിലെ തുറന്നിടാവൂ. അതിന്റെ വാതിൽക്ക് നമ്മളും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ചോദിക്കുന്നതിന്റെ ആ ചോദ്യത്തിന് നമ്മൾ വിചാരിക്കുന്ന ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരം പറയാൻ അവന് പറ്റൂല. അറ്റ് എനി കോസ്റ്റ്. അതിന്റെ കാരണം അവന്റെ ലൈഫ് വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. നമ്മളല്ലാതെ നമുക്കെന്തെങ്കിലും ആശയം അവനോട് പറയാനില്ല. നമുക്കെന്തെങ്കിലും ഈ ലോകത്ത് സാധിക്കാനില്ല. നമുക്ക് അവന്റെ കുട്ടികളെ കൊണ്ടെന്തെങ്കിലും നേടാനില്ല. നമ്മൾ ഏതെങ്കിലും സംഘടനയുടെ ആളല്ല, ഏതെങ്കിലും ഒന്നിന്റെ വക്താവല്ല. നമ്മൾ ആ ദർശനം എന്താണ്? ആ ദർശനം എന്ന് പറയുന്നത് ഹൈന്ദവമല്ല, ഭാരതീയമല്ല, അത് സനാതനമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ദർശനം ഒരിക്കലും ഭാരതീയമല്ല. അതിൽ അഭിമാനം കൊള്ളിക്കുക എന്റെ ജോലിയുമല്ല. അതുകൊണ്ട് അവിടെ ഒന്നും അവർക്ക് അനങ്ങാൻ പറ്റൂല. അത് സനാതനമാണ്, കാരണം അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. അതിന് യുക്തിവാദി എവിടെ ഇരിപ്പുണ്ടാവും, അന്ധവിശ്വാസി എവിടെ ഇരിപ്പുണ്ടാവും, രണ്ടുപേരും ശരിയാണെന്ന് ഒരുമിച്ച് പറയല്ലാതെ നിവർത്തിയില്ല. കാരണം സ്നേഹം സനാതനമാണ്. സ്നേഹം വേണ്ടെന്ന് യുക്തിവാദി പറയില്ല, അന്ധവിശ്വാസിയും പറയില്ല. നിങ്ങൾ പറയാൻ പോകുന്ന അതാണെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് അത് പേടിക്കൊന്നും വേണ്ട, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലേക്കും. അപ്പൊ അവർക്ക് അവരുടെ സ്വധർമ്മം കണ്ടുപിടിക്കാനും പറ്റും വളരെ ചെറുപ്പത്തിലെ. അവരുടെ പഠിക്കാനുള്ള അഭിരുചി, ചില ആപ്റ്റിറ്റ്യൂഡുകൾ, ഇവയിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ഓർമ്മശക്തിയുടെ പ്രത്യേകതകൾ, അവരോർക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ആ ചോദ്യം മനസ്സിലായി. കാലം, ദേശം, ദ്രവ്യം മൂന്നെണ്ണേ ഉള്ളൂ. കാല അപരിച്ഛേദ്യമാണ്, അപരിച്ഛിന്നമാണ്. ദേശ അപരിച്ഛിന്നമാണ്, വസ്തു അപരിച്ഛിന്നമാണ്.
4: ഇല്ല,
2: ആവശ്യമില്ല. കാരണം അങ്ങനെ ഇല്ല. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് തുടക്കം കൊടുക്കുമെന്നില്ല. ഒരു വട്ടം വരച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആരംഭ ബിന്ദു തന്നെയാണ് അതിന്റെ അവസാന ബിന്ദു.

0: അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല. അതും യോഹേ സോഹേ എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയോ അങ്ങനെ യാഥാ തദ്യതോ അർത്ഥാന, അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു അല്പം അഡ്വഞ്ചർ വേണം. ഉണ്ടാവില്ല, കാരണം നിങ്ങൾ അറിവോടുകൂടിയാണ് ഇന്ദ്രിയത്തെ പിൻവലിക്കുന്നതെങ്കിൽ 1% പോലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാവില്ല. നിങ്ങൾ അറിവില്ലാതെയാണ് പിൻവലിക്കുന്നതെങ്കിൽ ക്ലേശം. മസിൽ പിടിക്കാനൊന്നും പോകും, മസിൽ പിടിച്ചാൽ ഗതികേടാണ്. കാരണം അതിന് ശക്തി കൂടും, നിങ്ങൾ അതിനകത്ത് വീണിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും എളുപ്പവഴി.
1: ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ഇരിക്കണം മനസ്സ്.
0: അല്ല, മനസ്സിനെയൊക്കെ ഇന്ദ്രിയം വലിച്ചുകൊണ്ട് വിളിച്ചു ബുദ്ധി മനസ്സിന് അടിമം പണിയും ചെയ്യും. അതിനുള്ള വഴി എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പരംദൃഷ്ടി മാത്രമാണ്, ഈശ്വരാനുസന്ധാനം മാത്രമാണ്. അതിനെ അത് കുറച്ച് ഭാഗ്യമാണ്. കാരണം കുട്ടിക്കാലത്ത് ജനിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ ഉദയഗിരിച്ചു വന്ന് അനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി സംഘനാദം മുഴങ്ങി ഉണരുക കണിമാൺമാനംബരേ ഋച്ചംബരേശ കുംഭീന്ദ്രൻ ഗോയിത്രുകൂടാചലസരസിമുദാ പണ്ടഗസ്ത്യ ശാവൽ പിൻകാലിന്മൽ കടിച്ചൻ മുതലകടി വിടഞ്ഞായിരത്തണ്ടുഴന്നൻ അന്നേരം പൊന്നുവണ്ണം മുരലി പുകരുടാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നക്കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ കാൽത്താരോർത്തു ഭജിപ്പവർക്കുമെഴുത. ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലുന്ന അമ്മയും അച്ഛനുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരവിടെ ഇത് നമ്മളെ വിളിക്കാതെ നമുക്ക് അലാറം വെക്കാതെ എഴുന്നേറ്റ് പഠിക്കടാന്ന് പറയാതെ നമ്മളോട് നേരത്തെ കിടക്കടാന്ന് പറഞ്ഞ 8 മണിക്കേ അമ്മ വന്നിട്ട് പറയും കിടന്നുറങ്ങട പഠിച്ച് പണിക്കരാകാൻ പോകുന്നു. അപ്പോ ഇനി നീ പഠിച്ചു വരാത്തതിന്റെ കുഴപ്പമാണ്, വിളക്കണക്കിട എന്ന് പറഞ്ഞ് ചൂടാകുമ്പോ ഇല്ല കുറച്ച് ഹോംവർക്ക് ഉണ്ട് അതൊക്കെ രാവിലെ ചെയ്യാവിട കിടന്നുറങ്ങും എന്ന് പറഞ്ഞ് ചൂടായി പറഞ്ഞു. അമ്മയെ വിളക്കും തല്ലിക്കെടുത്തി. അമ്മ എന്നിട്ട് കാത്തിരിക്കുകയാണ് അച്ഛനെ. അപ്പൊ നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. അന്നേരം 8 മണി മുതൽ കിടന്നുറങ്ങി നമ്മൾ വെളുപ്പിനെ ഒരു വളരെ സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഉദയഗിരിച്ചു വന്നു. എന്തൊരു ഭാവനയുള്ള ശ്ലോകങ്ങളാണ്. അതുമായിട്ട് നമ്മൾ കേട്ടോ ഉണരുമ്പോ എഴുന്നേക്കാവുന്ന ധരിച്ചു കഴിഞ്ഞാൽ പറയും മുമ്പോയി കിടന്നോളൂ, മോനിപ്പോഴേ എഴുന്നേക്കൊന്നും വേണ്ട, അല്ലാതെ എഴുന്നേറ്റ് വാടാ ഇവിടെ ചെയ്യടാ വെള്ളം കോരി ഒഴിക്കുക ഒന്നുമില്ല. പക്ഷെ നമുക്ക് കേൾക്കണമെന്നൊരു വാശിയുണ്ടാവും. ഇതിന്റെ കാരണം വെച്ചാൽ ഇവരെന്തോ പണി ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇവര് ചെയ്യുമോ? ഈ അച്ഛനും അമ്മയൊക്കെ വെളുപ്പിനെ കേൾക്കുന്ന എന്തിനാ? അപ്പൊ നമുക്ക് കേൾക്കണം. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ, കാരണം അച്ഛൻ കട്ടിലിൽ നമ്മളുടെ വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന നമ്മൾ അവിടെ കിടക്കുമ്പോഴാണ് അച്ഛൻ പതുക്കെ എഴുന്നേറ്റ കട്ടിലെ തന്നെ കാലിന്റെ വലത്ത് കാലിന്റെ പെരുവിരലിൽ കൈകൊണ്ട് പിടിച്ച് പതുക്കെ എടുത്ത് ഭൂമിയിലേക്ക് വെക്കുന്നത്. അച്ഛൻ എന്തോ ചെറുതായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, സ്വാഭാവികമാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുത്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് നമ്മൾ അച്ഛൻ പറയുന്നത് കേൾക്കും, കേൾക്കാതിരിക്കില്ല. ഓം പ്രിയദത്തായി നമ എന്ന് 3 ഗുരു ജപിക്കുന്നത് നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് ജപിക്കണം എന്ന് തോന്നും. നമ്മൾ പതുക്കെ കേട്ട് കേട്ട് കേട്ട് കുറെ തെറ്റോടുകൂടി ആദ്യം ജപിക്കുകയും പിന്നെ തെറ്റില്ലാതെ പതുക്കെ ജപിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒപ്പം എത്തണമെന്നുള്ളൊരു മത്സരം തോന്നും. അച്ഛൻ ജപിച്ചതിനേക്കാൾ ജപിക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാതെ അത് നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു ഒരു മഹാഭാഗ്യമാണ്. അതിന് വേറെ വാക്കില്ല. അത് ആ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും കാണിക്കുന്നത് കണ്ട് അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന് രാവിലെ ഏൽക്കുന്ന അച്ഛൻ കയ്യിലേക്ക് നോക്കിയിട്ട് കരാഗ്രി വസതേ ലക്ഷ്മിയും കരമധ്യേ സരസ്വതിയും കരേമൂലേ സദാ ഗൗരിയും പ്രഭാതേ കരദർശനം എന്ന് ചൊല്ലുകയാണ്. അപ്പൊ നമുക്കറിയാം കാരണം എന്തുകൊണ്ടാണ് ഇത്. കരാഗ്രത്തിൽ ലക്ഷ്മി, കരമൂലത്തിൽ കരമധ്യത്തിൽ സരസ്വതി, കരമൂലത്തിൽ ഗൗരി. എന്തുകൊണ്ടാണിത് ഗോവിന്ദനാകാത്തത്? കാരണം 2 സ്ത്രൈണ ദേവതകളെ സങ്കല്പിച്ചിട്ട് 3ാമതൊരു പൌരുഷ ദേവതയെ സങ്കല്പിക്കാൻ പോലും ആവില്ല. അപ്പൊ ഇത് ഏതെങ്കിലും സംഘടന പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കാനാവില്ല. അപ്പൊ ഇതിനൊരു പാരമ്പര്യമുണ്ട്, അതിനൊരു മര്യാദ.

0: ആ പാരമ്പര്യത്തിൽ ഊന്നി അത് അടിസ്ഥാനം മുതൽ പഠിച്ച് അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. പറ്റിയില്ല, വയസ്സായി, സാരില്ല, ശൈശവാണെന്ന് വിചാരിക്കുക, ഇപ്പൊ ആരിൽ നിന്നെങ്കിലും കേട്ടു, ഒരു ശൈശവ സഹജമായ നിഷ്കളങ്കതയിൽ കേൾക്കുക. പക്ഷെ അതിന്റെ യുക്തിയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇതിനെ പഠിക്കാൻ പറ്റാതെ വരുന്നത്. അതാണ് ഈ അബോധ പ്രബോധനം കടന്നില്ലാത്തത്. യുക്തി ചോദിച്ചാൽ ഞാൻ യുക്തി പറഞ്ഞുതരും, കാരണം എനിക്ക് നിലനിൽക്കാൻ ഏത് സാധനത്തിന് യുക്തി ഉണ്ടാക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്നെ വെട്ടാതിരിക്കാൻ. അതൊക്കെ എന്റെ അച്ഛനമ്മമാരെ ഞാൻ സ്മരിക്കുമ്പോൾ എനിക്ക് ഇവനെ വെട്ടാനുള്ളതൊക്കെ അന്നേരം തോന്നും, അന്നേരം ഞാൻ പറയും. പിന്നെ ഒരിക്കൽ ചോദിച്ചാൽ അന്നേരം അതൊന്നും ആയിരിക്കുമല്ലോ പറയുന്നത്, കാരണം ഇവനെ വെട്ടാനുള്ള യുക്തിക്ക് മാറാം, പക്ഷെ എന്റെ മിത്തിന് മാറാനാവില്ല. ക്ലിയറായോന്നറിയില്ല. യുക്തിയൊക്കെ പറയുന്നിടത്ത് എനിക്ക് യാതൊരു കണ്ടീഷനും ഇല്ല. ഇപ്പം പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്ന് പറഞ്ഞ സാധനമായിരിക്കില്ല, ഒരു 7 കൊല്ലം മുമ്പ് ഇതിന്റെ യുക്തി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അന്നേരം വേറെ ചില ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പ്രിയത്തെ മുഴുവൻ ദാനം ചെയ്യുന്നവൾ ആ ഭൂമി. അപ്പൊ ആ ഭൂമി വിൽക്കാനാവില്ല, ആ ഭൂമി പൊളിക്കാനാവില്ല, ആ ഭൂമി നശിപ്പിക്കാനാവില്ല. കാരണം എന്റെ എനിക്കുള്ള പ്രിയം മുഴുവൻ ജീവനുള്ളത് ഭൂമിക്ക് മാത്രമാ. കാരണം ഭൂമിയിൽ ജനിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഭൂമിയിലേക്ക് അവ ചെന്ന് ചേരുകയെന്ന്, ഭൂമിയിൽ നിന്നുണ്ടായി, ഭൂമിയിൽ നിന്ന് അന്നമായുണ്ടായി, ആ അന്നം അശിച്ചു വളർന്ന് ഭൂമിയിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ്. അതുകൊണ്ട് ഭൂമിയാണ് ഏറ്റവും ജീവനുള്ളത്. ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അവിടെ ജീവനുണ്ടാവും. ഭൂമിക്ക് ജീവനില്ലെന്നും എനിക്ക് ജീവനുണ്ടെന്നും പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയമായി. മനസ്സിലായില്ല. അതുകൊണ്ട് ഈ പ്രിയം മുഴുവൻ ദാനം ചെയ്യുന്നത് ഭൂമിയാണ്, അമ്മയാണ് അവൾ. സങ്കല്പല്ലിത്, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഭൂമി ആണ് വേണ്ടതെല്ലാം തരുന്നത്, അല്ല വേറെ എന്തോ നമുക്ക് കൊണ്ട് തരുന്നത്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം എന്ന നിന്ദ്യ തദ്വ്രതം, അന്നം എന്ന പരിചക്ഷ്യത, അന്നം ബഹുകുർവീത, ഇതൊക്കെ അതുകൊണ്ട് വന്നതാണ്. പിന്നെ സൂര്യനും പൂഷാവും ഈ രണ്ടുപേരെയാണ് സ്മരിക്കുന്നത്, പൂഷാവിനെയും സ്മരിക്കും. അതുകൊണ്ടാണ് ആദിത്യ ഹൃദയമൊക്കെ ജപിക്കുന്നത്. അത് സമത സൂത്രം, ദന്ന ഗിൽസമൻ, പരാശരൻ, ദന്ന ഗൗതമൻ, ഇവരുടെയൊക്കെ സൂത്രങ്ങളുണ്ട് ഓരോ ഗോത്രത്തിനു വേണ്ടി. ബാദരായണ സൂത്രം വരെയാണ് അത്, മറ്റേ ബ്രഹ്മസൂത്രത്തിന് പറയുന്ന ഭരദ്വാജന്റെ ഉണ്ട് ഗൃഹ്യസൂത്രങ്ങൾ. കശ്യപന്റെ ഗോത്രമുണ്ട്, സൂത്രമില്ല, സൂത്രം വരെയാണ്, അതിന് ഉപയോഗിക്കുന്ന സൂത്രം വരെയാണ്. ഭാർഗവന്റെ ഉണ്ട്, കശ്യപ ഗോത്രമുണ്ട്. നിങ്ങളെ സമ്മതിച്ചിടത്തോളം നിങ്ങൾക്ക് വാസനകൾ അറ്റുപോകണമെന്ന് തോന്നിയാൽ അവ പ്രബലങ്ങളായി തീർന്നവയാണെങ്കിൽ അത് കർമ്മം ചെയ്തങ്ങ് തീരും. നിർഭയമായി കർമ്മം ചെയ്താൽ അതങ്ങ് തീരും. നിർഭയമായി ചെയ്യണം, അതിനുള്ള സമകാലീന നിയമങ്ങളെ നേരിടാൻ തയ്യാറാവണം. പ്രബലമാണ് കക്കാനുള്ള വാസന, പ്രബലമാണ് കക്കണം, യാതൊരു ശങ്കയും വേണ്ട. നേരെ അകത്തു പോകണം, സന്തോഷത്തോടെ 2 ദിവസം കിടക്കണം. അത് അത് പിടിക്കാതിരിക്കാനാ, ഇതൊന്നുമല്ല, ഇത് പിടിക്കണം, പിടിക്കാവുന്ന വിധത്തിൽ കിടക്കണം. ഒരു 2 ആഴ്ച അകത്ത് കിടക്കണം, പോലീസ് പിടിച്ച് 2 ആഴ്ച അകത്ത് കിടക്കണം. അതാ വാസന തീരാനാ. ലോകം പൽപ്പിക്കണം, ലോകം തെരുവറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ലോകം തെരുവറയിലെന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത്, ലോകത്തിന്റെ തെറി കേൾക്കണം. കാരണം അത് നമ്മുടെ വാസനയാണ്, ആ വാസന തീർന്നേ പറ്റുള്ളൂ, അല്ലാതെ എന്താ വഴിയന്? വാസനയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. വാസനയ്ക്ക് കക്കാനുള്ള വാസന പ്രബലമായി. ഇതാണ് സ്വാമി എടുക്കുക പഠിക്കാൻ ഒരുത്തിനെ കൊണ്ടുവന്നു, കൊണ്ടുവന്ന സ്വാമി ചോദിച്ചു എന്തിനാ കൊണ്ടുവന്ന്? പഠിക്കാനാണ് സ്വാമി, അവൻ നന്നാകാൻ വേണ്ടി കൊണ്ടുവന്നു. അതെനിക്കറിയില്ല, എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ കൂടെ കൂടിയാൽ അവൻ കള്ളനാണെങ്കിൽ അവൻ ഏറ്റവും നല്ല കള്ളനായിരുന്നു. അവൻ ധർമ്മിഷ്ഠനാണെങ്കിൽ ഏറ്റവും നല്ല ധർമ്മിഷ്ഠനാണ്. അവന്റെ വാസന എന്റെ സാമീപ്യം കൊണ്ട് തന്നെ പോഷിപ്പിക്കപ്പെടും, ശങ്കമുണ്ട്. അതിന് തീരണം, അശീലമൊന്നും ആവില്ല. നിങ്ങൾ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ വാസനയൊക്കെ എരിഞ്ഞിറങ്ങാൻ അല്പനേരം മതി. പിടിച്ചില്ലെങ്കിൽ അത് വാസന, പോലീസിന് പിടിക്കാനുള്ള വാസന ഇല്ലെന്ന്
1: വെച്ചോളൂ.
0: എന്തുവാ കട്ടാവല്ലോ, ഏതോ ഒരെണ്ണം കട്ടു. കാരണം ഭാര്യ ഉടനെ പോലീസ് പിടിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ചു എന്ന് കാണിച്ചു. അത് ഗൃഹ്യ സൂത്രങ്ങളാണ്. അതായത് നിങ്ങളുടെ ജനനം, അതുപോലെ തന്നെ ഗർഭാധാനം, പുംസവനം, സീമന്തം തുടങ്ങിയുള്ളതിനെല്ലാം നിയമങ്ങളുണ്ട്. ഇവയൊക്കെ അടങ്ങുന്നതും നിങ്ങൾ എങ്ങനെയാണ് അച്ഛനമ്മമാരോട് അങ്ങനെ ഒക്കെ പെരുമാറേണ്ടതെന്നും ഒക്കെയുള്ള അടങ്ങുന്ന വലിയൊരു ശാഖയാണ് അതിനകത്തുള്ളത് മുഴുവൻ. നിങ്ങളുടെ നിങ്ങളുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന, ആ ഗോത്രത്തിലെ വ്യക്തിയുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന നിയമസംഹിതകളെല്ലാം അടങ്ങിയ ഒരു ലോകമാണ് അതിനകത്ത് പറയുന്നത്. അത് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് സൂത്രങ്ങളെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ ഗോത്രം ഏതാണ് ആ സൂത്രമേ പഠിക്കുക. നിങ്ങളെ ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം. ഗോത്രം അറിയാത്തവരൊക്കെ കശ്യപ ഗോത്രം. കശ്യപൻ നിങ്ങൾക്ക് വാതിൽ തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഗോത്രം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കശ്യപ ഗോത്രം. ഗോത്രം അറിയുമെങ്കിൽ ആ ഗോത്രം. അപ്പൊ അറിയില്ല അച്ഛനമ്മമാര് ഗോത്രമൊന്നും പറഞ്ഞെന്നില്ല. ഇല്ല, മൂന്ന് നാല് ഗോത്രങ്ങൾക്ക് ഒരു സൂത്രമാണ്. കുറെയെണ്ണമുണ്ട് കേരളത്തിലുണ്ട്, ഗോത്രങ്ങളൊക്കെ കൂടുതലുണ്ടല്ലോ. അതായത് ശ്രുതി ഏത് വേദമനുസരിച്ചാണ്, ഋഗ്വേദികൾ, യജുർവേദികൾ, സാമവേദികൾ, അങ്ങനെ വേദമനുസരിച്ചുള്ളയാള്. വേദം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗോത്രങ്ങൾ, പിന്നെ അവരെ അനുഷ്ഠിക്കുന്ന സൂത്രങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പടി പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യനെ കണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം, ശങ്ക വേണ്ട. എന്നിട്ട് കശ്യപ ഗോത്രത്തിലെ ഏത് സൂത്രങ്ങളെ അവലംബിക്കണമെന്നെല്ലാം പിന്നെ സമയം നോക്കി ഒരു ആചാര്യനെ കണ്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. നമസ്കരിക്കുമ്പോൾ പോലും അത് വേണമെന്നാണ്. ഇന്ന ക്ഷേത്രത്തില്, ഭാരതഭൂമിയില്, ജംബൂദ്വീപില്, ഭാരതഭൂവില്, കേരള ക്ഷേത്രത്തില്, പരശുരാമ ക്ഷേത്രത്തില് ഇന്ന ആളിന്റെ മകനായ വിഷ്ണു ശർമ്മൻ എന്ന ഞാൻ അങ്ങയെ നമസ്കരിക്കുക, അഭിവാദനം ചെയ്യുന്നു. അഭിവാദയേഹം വിഷ്ണു ശർമാഭോ. അപ്പോഴാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത് സ്വസ്തിർഭവ വിഷ്ണു ശർമ്മൻ, ആയുഷ്മാൻ ഭവ വിഷ്ണു ശർമ്മൻ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിക്കും. അഭിവാദനവും പ്രത്യഭിവാദനവുമുണ്ട്. അഭിവാദനം ചെയ്യുമ്പോഴാണ് പ്രത്യഭിവാദനം ചെയ്യുന്നത്. പ്രത്യഭിവാദനം ചെയ്യാൻ അറിയാത്തവനെ അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്യുമ്പോൾ കുന്തിച്ചിരിക്കുന്നവനെ പോയി അഭിവാദനം ചെയ്യരുത്. ഏത് അഭിവാദനത്തിനും പ്രത്യഭിവാദനമുണ്ട്. കാരണം അത് ഈശ്വരീയങ്ങളായ രണ്ട് ഭാവങ്ങൾ തമ്മിലുള്ള ചേർച്ചയുടെ മുഹൂർത്തമാണ്. അതുകൊണ്ട് അഭിവാദനം പഠിക്കണം, പ്രത്യഭിവാദനവും പഠിക്കണം. ക്ലിയർ? അത് ക്ലിയർ.
2: കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലും പനിയും അങ്ങനെ ബോധവൽക്കരിച്ചിരിക്കുന്നു.
0: എവിടെയാണെങ്കിലും വേണം. നിങ്ങൾ കേരളത്തിലാണെങ്കിലും എവിടെയെങ്കിലും പോയി ബലിയിടാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഗോത്രം പറയാൻ പറയും. അപ്പൊ അറിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവന് വിവരമുണ്ടെങ്കിൽ അവൻ നിങ്ങൾ കശ്യപ ഗോത്രത്തിൽ പെടുത്തും. പിന്നെ അവിടെ ഇരിക്കുന്നവൻ വിവരമില്ലാത്തവനാണെങ്കിൽ ഓം പാർത്ഥായ പ്രതിബോധിതം സ്വാഹ എന്ന് പറഞ്ഞ് തട്ടിപ്പും
3: കാണിക്കും.
0: കുട്ടികളായതുകൊണ്ട് പിന്നെ അത് മതി എന്ന് വിചാരിക്കാം. കുട്ടികളാണെങ്കിൽ അവരുടെ നിഷ്കളങ്കത ജീവിക്കാൻ വേണ്ടി അതിനെ ഭഗവാൻ അനുഗ്രഹിക്കും. എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് പൂജിച്ചാലും മതി. കണ്ണപ്പനതായത് അവസാനം കണ്ണപ്പന്റെ നേരെ തിരിഞ്ഞു ഭഗവാൻ. ഉടുപ്പിയിൽ കണ്ണപ്പൻ അവിടെ ഒന്നുകൊണ്ട് ഭജിച്ചു. മാധുവിന്റെ വലിയ പാരമ്പര്യങ്ങളൊക്കെ നേരെ മറിഞ്ഞുപോയി. ഇത് വിഗ്രഹം നേരെ അങ്ങ് തിരിഞ്ഞ് പുറം പൊട്ടി. അവിടെ കൂടിയപ്പോ നിങ്ങൾ കാണുന്നത് ഉടുപ്പി കൃഷ്ണനെ, കണ്ണപ്പനും അവിടെയുണ്ട്. കണ്ണദാസൻ, അത് കണ്ണപ്പനല്ല, കണ്ണദാസൻ അല്ല, കണ്ണദാസനല്ല, കണ്ണപ്പൻ. അത് ഭക്തിക്കത് മതി. അപ്പോ ബാക്കി ഇനി അടുത്ത ദിവസമാകാം. നിങ്ങൾ കാര്യമായി ചോദ്യമൊന്നും ചോദിച്ചില്ല, ഞാൻ കുറെ ഉത്തരം പറഞ്ഞു എന്നുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസമാകാം.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: குரு பரம்பரை ஸ்மரித்தவுள்ள பிரம்மசூத்திர சங்கர பாஷ்யம் திருதீய சூத்திரம் சர்ச்ச ஆரம்பிக்கையான சாஸ்திர யோனித்வாதிகரணம், சாஸ்திர யோனித்வாதான சூத்திரம். சர்ச்ச செய்யுன பாகங்களில் ஏதெங்கிலும் വിശദീകരിച്ച ഭാഗങ്ങൾ എവിടെയെങ്കിലും അഭ്യക്തമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പദത്തിന്റെ അർത്ഥമോ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കാം. അടുത്ത് പറയുന്നത് ഈ സൂത്രത്തെ വ്യാഖ്യാനിക്കാൻ ശാസ്ത്ര യോനിത്വമാണെന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും, രണ്ട് തരത്തിലുള്ള അർത്ഥത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ലക്ഷണം പ്രമാണം. മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വസ്തുസിദ്ധി ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയുമാണ്. ലക്ഷണം സ്വരൂപ ലക്ഷണം പ്രമാണാഭ്യം വസ്തുസിദ്ധി പ്രതിജ്ഞ മാത്രേണ എന്ന് പറയും. ഏതെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം ആ വസ്തു സിദ്ധിക്കത്തില്ല, അതിന് ലക്ഷണവും പ്രമാണവും ആവശ്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ സൂത്രത്തെ രണ്ടായി വ്യാഖ്യാനിക്കുന്നു. ഇതിന്റെ ആമുഖമായിട്ട് പറഞ്ഞു, മുമ്പ് പറഞ്ഞ കാര്യത്തിൽ തന്നെ ദൃഢയൻ അതിന്റെ സംശയ വിവരങ്ങളെ മാറ്റി പറഞ്ഞ കാര്യത്തെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ രീതിയിൽ അതേ കാര്യത്തെ തന്നെ അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര യോനിത്വാദനാണ് അത് വ്യാഖ്യാനിക്കുന്നു. മഹത ഋഗ്വേദാദേശി ശാസ്ത്രസ്യ അനേക വിദ്യാസ്ഥാന ഉപബ്രഹ്മിതസ്യ പ്രതീപവത് സർവ അർത്ഥ അവദ്യോതിന സർവജ്ഞകൽപ്പസ്യ യോനിഹി കാരണം ബ്രഹ്മ. ആ സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ശാസ്ത്രത്തെ യോനിഹി, ശാസ്ത്രത്തിന്റെ യോനി കാരണം, ശാസ്ത്രത്തിന്റെ കാരണം എന്താണ്? ബ്രഹ്മം. ബ്രഹ്മമാണ് ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത്. ഈ ശാസ്ത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മമാണ്. ആ രീതിയിലും ബ്രഹ്മം ശ്രദ്ധിക്കുന്നു. ബ്രഹ്മത്തിന്റെ ഒരു ലക്ഷണമാണ് ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്ന ഏതോ അതാണ് ബ്രഹ്മം. അത് വ്യാഖ്യാനിക്കുന്നു. ശാസ്ത്രം എങ്ങനെയുള്ള ശാസ്ത്രം? മഹത ഋഗ്വേദാദേഹി ശാസ്ത്രസ്യ, മഹത്തായ ഋഗ്വേദാദി ഋക് യജസ് സാമ അഥർവ രൂപത്തിലുള്ള ശാസ്ത്രം. അത് വളരെ മഹത്താണ്, ആകാരം കൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാം വലുതാണ് എന്ന് പറയുന്നു. മഹത്തായ ഋഗ്വേദാദേഹി ശാസ്ത്രസ്യ അനേക വിദ്യാസ്ഥാന ഉപബ്രംഹിതസ്യ, അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് ഉപകൃതമായിരിക്കുന്ന പരിപുഷ്ടമായിരിക്കുന്നതാണ്. ഈർക്കേജസ്വാമ മാധർവ് എന്ന് പറയുന്ന വേദത്തെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ വേദത്തിനും വിദ്യാസ്ഥാനങ്ങളുണ്ട്. ദശ വിദ്യാസ്ഥാനങ്ങളെന്ന് സാധാരണ പറയാറുണ്ട്. വിദ്യാസ്ഥാനങ്ങൾ പത്താണ്: പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം. എന്നിങ്ങനെ നാല്: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. പുരാണം, ന്യായം, പുരാണം വേദത്തിന്റെ വ്യാഖ്യാനമാണ്. പുരാണം എന്ന് പറയുന്നത് വേദത്തിന്റെ തത്വങ്ങളെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിനെ വിശദീകരിച്ചിരിക്കുകയാണ് പുരാണം. ന്യായം, പ്രമാണ പ്രമേയങ്ങളെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായം, അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു. ന്യായ വൈശേഷികങ്ങൾ അന്ന് രണ്ടായി തിരിയുന്നു. അത് ഒരു വിദ്യയുടെ സ്ഥാനമാണ്, കണാദന്റെയും ജ്യോതിന്റെയും. മീമാംസ അതിൽ രണ്ടായി തിരിയുന്നു, പൂർവ്വ ഉത്തര മീമാംസകൾ. മീമാംസയിൽ വിചാരശാസ്ത്രമാണ് വേദ താല്പര്യത്തെ നിർണയിക്കുന്ന ശാസ്ത്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണമായ വേദത്തിന്റെ താല്പര്യത്തെ നിർണയിക്കുന്ന പൂർവ്വ ഉത്തര മീമാംസകൾ. ധർമ്മശാസ്ത്രങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, നീതി, ധർമ്മം, ഇതെല്ലാം വിശദീകരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ. സ്മൃതികൾ, മനുസ്മൃതി, യാജ്ഞവൽക്കിയ സ്മൃതി പോലെയുള്ള സ്മൃതികൾ. വേദത്തിന്റെ സ്വരം, മാത്രകള് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച്, ഉച്ചാരണ രീതി, വർണ്ണങ്ങൾ, അതിന്റെ വിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശിക്ഷ. അതിനെ വ്യാകരണത്തിന്റെ ഒരു ഭാഗമായിട്ടും സ്വീകരിക്കുന്നുണ്ട്. ശിക്ഷ, കൽപ്പം, ആഘാണം തുടങ്ങി അശ്വമേധം വരെയുള്ള വൈദിക കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. ആണ് കൽപ്പം, അതിന്റെ ക്രമങ്ങൾ എങ്ങനെ ചെയ്യണം, ഏതാദ്യം ഏത്, പിന്നീട് ഏത് അംഗം ഏതെങ്കിൽ, ഈ തരത്തിൽ കർമ്മകാന്ഡത്തില് കർമ്മത്തിന്റെ കുറിച്ച് വിശദീകരിക്കുന്ന ശിക്ഷ, അല്ല കൽപ്പം, വ്യാകരണം, പദങ്ങള്, ശുദ്ധപദങ്ങൾ ഏതാണ്, അശുദ്ധപദങ്ങൾ ഏതാണ് എന്നിങ്ങനെ വിവേചിച്ച് പദസംസ്കാരം, പദത്തെ സംസ്കരിക്കുന്ന വ്യാകരണം, പദങ്ങളെ വിപാദിപ്പിക്കുന്ന പദശാസ്ത്രം, വ്യാകരണം, നിരുക്തം, ലൗകിക ഭാഷയ്ക്ക് അമരകോശം പോലെയുള്ള കോശങ്ങൾ ഉള്ളതുപോലെ വൈദിക ഭാഷയ്ക്ക് ഉള്ള കോശം, അതിനെ നിഘണ്ടു എന്ന് പറയുന്നു. അതിപ്രാചീനമായ കോശമാണ് നിഘണ്ടു. അതിന്റെ വ്യാഖ്യാനമാണ് യാക്കന്റെ നിരുക്തം, നിഘണ്ടുവിന്റെ വ്യാഖ്യാനമാണ്. നിഖണ്ഡു ആരാണ് രചിച്ചത്? കശ്യപൻ, അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്, വ്യക്തമല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന്റെ വ്യാഖ്യാനം നിരുക്തം, അത് വളരെ പ്രസിദ്ധമാണ്. യാക്കമുനിയാണ് അത് എഴുതിയിരിക്കുന്നത്. വൈദിക ശബ്ദത്തിന്റെ അർത്ഥം എല്ലാം അതിൽ നിന്നാണ് വ്യക്തമാകുന്നത്. ഭാഷയിലെ പദങ്ങൾ, സംസ്കൃത ഭാഷയിലെ പദങ്ങൾക്ക് തന്നെ എന്നെ അർത്ഥമാണ് എന്ന് വളരെ സമഗ്രമായി പ്രത്യേകിച്ചും വൈദിക ശബ്ദങ്ങളുണ്ട് പ്രതിപാദിക്കുന്ന ഒന്നാണ്. അതിലൊരു തത്വശാസ്ത്രമുണ്ട്. വളരെ മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണ് നിരുക്തം. അതും വിദ്യാസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഛന്ദസ്, ഗായത്രി, അനുഷ്ഠിപ്പ്, ബൃഹതി, ഉഷ്ണിക്ക്, ഇങ്ങനെ വൈദിക ഛന്ദസ്സുകൾ, പിന്നെ ലോകത്തിൽ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ഛന്ദസ്സുകൾ, വൃത്തം എന്ന് പറയും മലയാളത്തിൽ. ആ ഛന്ദസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഛന്ദോശാസ്ത്രം, ജ്യോതിഷം, വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ട കാലങ്ങളെ നിർണയിക്കുന്ന ശാസ്ത്രം ജ്യോതിഷം. ജ്യോതിഷത്തിന്റെ ആവശ്യം വരുന്നതിനാണ് കാലം നോക്കി കാലഗണനയിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയ കാലത്തെ നിർണയിക്കുന്ന ജ്യോതിഷം. അത് വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ പ്രവചന ശാസ്ത്രമല്ല ഇവിടെ പറയുന്ന വൈദിക ജ്യോതിഷം എന്ന് പറയുന്നത്, കാലനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ആ ജ്യോതിഷം. ഇതെല്ലാം എന്താണ്, വിദ്യാസ്ഥാനങ്ങളാണ്. ഇങ്ങനെയുള്ള അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് പുഷ്ടമായിരിക്കുന്നതാണ് ശാസ്ത്രം, വേദം എന്ന് പറയുന്നത്. ഇതെല്ലാം വേദത്തിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ, വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ വിപുലപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് തന്നെ. അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നില്ല. വേദം ഷഡംഗങ്ങളോടുകൂടി വേദം അധ്യയനം ചെയ്യുന്നു എന്ന് പഴയ കാലത്ത്, ഇന്നല്ല, പഴയ കാലത്ത് ഒന്നും വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും വേദത്തിന്റെ അനുഷ്ഠാനത്തിനും ഈ അംഗങ്ങളുടെ ആവശ്യമാണ്. അനുഷ്ഠാനം എന്ന് വെച്ചാൽ വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങളും മറ്റും ചെയ്യുന്നു, ഇതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ അംഗങ്ങളോടുകൂടി അതിന്റെ തന്നെ ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റ് ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള അനേക വിദ്യാസ്ഥാനങ്ങൾ കൊണ്ട് പരിപുഷ്ടമാണ് ഈ ശാസ്ത്രം. പ്രദീപവത് സർവ അർത്ഥ അവദ്യോതിന, പ്രദീപം എങ്ങനെയാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ സർവ അർത്ഥങ്ങളെയും സർവതത്വങ്ങളെയും അവദ്യോതി പ്രകാശിപ്പിക്കുന്നതാണ് ദീപത്തെ പോലെ. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. സർവ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നു എന്നർത്ഥം. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്ത് നിലനിന്നിരുന്ന ശാസ്ത്രമാണ്, അന്നത്തെ ഈ ഭാഷയും മറ്റും എഴുതുന്ന കാലത്തുള്ള ശാസ്ത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് വരെയുള്ള ശാസ്ത്രത്തെ നമുക്ക് എടുക്കാം, സർവാർത്ഥത്തെയും പ്രതിപാദിക്കുന്ന ശാസ്ത്രം. ഈ ശാസ്ത്രങ്ങളെല്ലാം വേദത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇന്നത്തെ ആധുനിക വിജ്ഞാനം എല്ലാം വേദത്തിലുണ്ടോ? ഈ വേദത്തിൽ, വേദത്തിന് പരമ പ്രാമാണ്യം കൽപ്പിക്കുന്ന വൈദികന്മാർ പറയും ഉണ്ടെന്ന് പറയും. അത് പറയും ഇന്നത്തെ ഏറ്റവും അധുനാതനമായ ശാസ്ത്രവും ഈ വേദത്തിൽ ഉണ്ടെന്ന് പറയും. എന്നിട്ട് വേദത്തിന്റെ മന്ത്രങ്ങൾ വ്യാഖ്യാനിച്ച് അതുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് യുക്തിസഹമായ രീതിയിൽ മനസ്സിലാക്കാം. അതായത് മനുഷ്യന്റെ അന്വേഷണങ്ങളും നിഗമനങ്ങളും എല്ലാം പൂർവാപരബദ്ധമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ആർജിച്ച അറിവിന്റെ വെളിച്ചത്തിൽ പുതിയ അന്വേഷണം നടത്തുന്നു, പുതിയ കണ്ടുപിടുത്തം നടത്തുന്നു, പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പൊ മൗലികമായ ഒരു അറിവ് ഏതൊരു നൂതനമായ അറിവിനും ആധാരമായിട്ടുണ്ടായിരിക്കണം. ആ നിലയ്ക്ക് വേദത്തിന്റെ ആ അറിവ് പിന്നീട് വന്ന എല്ലാ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കും എല്ലാം സഹായകമായി തീർന്നു. ആ അർത്ഥത്തിൽ പിന്നീട് വന്ന പുതിയ പുതിയ അറിവിന് ഒരാധാരം എന്നുള്ള നിലയ്ക്ക് വേദത്തിനെയും നമുക്ക് അതിൽ സർവ്വ വിഷയങ്ങളും ഉണ്ട് എന്ന് പറയാം. അല്ലാതെ ആധുനികമായ വിജ്ഞാനമെല്ലാം വേദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വേദത്തെ കുറിച്ച് അങ്ങനെ ഒരു അവകാശവാദമുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ സ്വീകരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഇതിന്റെ എല്ലാം ഒരു ആധാരം വേദത്തിലെ വിജ്ഞാനമാണ്, വേദവിജ്ഞാനമാണ് എന്ന് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ അറിവും അതിന്റെ മുന്നറിവിനോട് കടപ്പെട്ടിരിക്കുന്നുണ്ടോ ആ നിലയ്ക്ക്. അതുകൊണ്ട് പറയാം, എന്താണ് സർവ്വ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് സർവജ്ഞ കൽപ്പസ്തി. അടുത്ത് പറയുന്നത് സർവജ്ഞ തുല്യനാണ്. സർവജ്ഞൻ എന്ന് പറയുന്ന ഈശ്വരനാണ്. അപ്പൊ ഈശ്വര തുല്യം എന്നാണ് ഈ വേദം ശാസ്ത്രം എന്ന് പറയുന്നത്. കാരണം എന്തെല്ലാം വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, വളരെ വിഷയങ്ങളെ അത് വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ ഇവിടെ ഈ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രങ്ങളുണ്ടല്ലോ. അപ്പൊ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രങ്ങളെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദത്തെയാണ്. ആ വേദത്തെ പിന്തുടർന്ന് ബാക്കി ശാസ്ത്രങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി. എന്നാലും വേദം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ യോനി എന്നുവെച്ചാൽ കാരണം ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് ഏതോ അതാണ് ബ്രഹ്മം. മറ്റുള്ള ശാസ്ത്രങ്ങൾ മനുഷ്യനിർമ്മിതമാണോ, ആ ശാസ്ത്രങ്ങൾക്ക് കാരണം ബ്രഹ്മമെന്നല്ല, വേദം മനുഷ്യനിർമ്മിതമല്ല ഇനി ഇവിടെ പറയും. അങ്ങനെയുള്ള വേദ ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം, ഈശ്വരൻ എന്നത്. അപ്പൊ സർവജ്ഞനായ ഈശ്വരൻ ഉപദേശിച്ചത് കൊണ്ട് അതും സർവജ്ഞ തുല്യമാണ് ആ വേദം എന്ന്. നഹി ഈ ദൃശ്യസ്യ ശാസ്ത്രസ്യ ഋഗ്വേദാദി ലക്ഷണസ്യ സർവജ്ഞ ഗുണാന്യതസ്യ സർവജ്ഞാത് അന്യത സംഭവവും അസ്തി. ഈ ദൃശ്യസ്യ ശാസ്ത്രസ്യ, ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രം, ഋഗ്വേദാദി ലക്ഷണസ്യ, ഋഗ്വേദാദി രൂപത്തിലുള്ള ലക്ഷണം വെച്ചാൽ രൂപം എന്നാണ് അർത്ഥം. ഋഗ്വേദം തുടങ്ങിയ രൂപത്തിലുള്ള, തുടങ്ങിയ രീതിയിലുള്ള സർവജ്ഞ ഗുണ അന്യതസ്യ, സർവജ്ഞ ഗുണം ചേർന്നിരിക്കുന്ന, സർവജ്ഞത്വം എന്ന് പറയുന്ന ഗുണം ചേർന്നിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിന് സർവജ്ഞാത് അന്യത സംഭവവും അസ്തി. സർവജ്ഞനിൽ നിന്നും, സർവജ്ഞനല്ലാതെ മറ്റൊരാളിൽ നിന്നും അതിന്റെ സംഭവം ഉത്പത്തി അസ്തി സംഭവിക്കത്തില്ല. സർവജ്ഞനായ ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ അതിന് സർവജ്ഞനായ ഒരു കർത്താവ് ഈശ്വരൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതും ഈശ്വരനെ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജന്മാദി അസ്ഥിരത എന്ന് പറഞ്ഞതുപോലെ ഈ സർഗീയതാദി ശാസ്ത്രം ആരുടെ സൃഷ്ടിയാണോ അതാണ് ഈശ്വരൻ എന്നിവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്. വിസ്തരാർത്ഥം ശാസ്ത്രം യസ്മാ പുരുഷ വിശേഷ സംഭവതി യഥാ വ്യാകരണാദി പാണിന്യാദേർ ജ്ഞേയ ഏകദേശ അർത്ഥമപി സ തഥോപി അധികതര വിജ്ഞാന ഇതി പ്രസിദ്ധം ലോകേ. വിസ്തരാർത്ഥം ശാസ്ത്രം, വിപുലമായ അർത്ഥത്തെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങൾ പല ശാസ്ത്രങ്ങളുണ്ട്. യസ്മാത് പുരുഷ വിശേഷ സംഭവതി, ഒരു വിശേഷ പുരുഷനിൽ നിന്ന്. ഈ ശാസ്ത്രങ്ങൾ രചിക്കുന്നത് സാമാന്യ വ്യക്തികളല്ല, അസാധാരണ പുരുഷന്മാരാണ്, ഋഷിമാരാണ്, ആശ്രജ്ഞാനമുള്ളവരാണ്, അലൗകികമായ അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവരാണ്. അങ്ങനെയുള്ള വിശിഷ്ട പുരുഷന്മാരാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുന്നത് യഥാ വ്യാകരണാദി, വ്യാകരണം പോലെയുള്ള ശാസ്ത്രങ്ങൾ, വ്യാകരണം ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങൾ എന്താണ് സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അതിവിപുലമായ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് ആ ശാസ്ത്രങ്ങൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും പാണിന്യാദേഹ ജ്ഞേയ ഏകദേശാർത്ഥം, അവരറിഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഭാഗം മാത്രമേ അതിലുള്ളൂ. താൻ അറിഞ്ഞിരിക്കുന്നത് മുഴുവൻ ശാസ്ത്രത്തിലൂടെ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അത് കൂടുതൽ അറിവ് അവരിൽ ഉണ്ട്. അപ്പൊ ആരുപദേശിക്കുന്ന ആരുടെ ഉപദേശമായത്, ആ ഉപദേശം ആ വക്താവിന്റെ അറിവിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ വിഷയത്തിൽ ആ വക്താവിന് ആ വിഷയത്തെക്കാൾ കൂടുതൽ അറിവ് തീർച്ചയായും ഉണ്ടായിരിക്കുമെന്നാണ്. ഏകദേശാർത്ഥം ഒരു ഭാഗമേ വരുന്നുള്ളൂ. കാരണം തന്റെ ഉള്ളിലുള്ള അറിവ് അത് മാനസിക വൃത്തി രൂപത്തിലിരിക്കുകയാണ്. അതിനെ പിന്നീട് വാഗ്രൂപത്തിലാകുമ്പോൾ കുറെ ചോർന്നു പോകും. അക്ഷരരൂപത്തിലേക്ക് മാറുമ്പോൾ അതിന് കുറച്ച് കുറവ് സംഭവിക്കാം. അപ്പോൾ ഒരു ശാസ്ത്രം രചിക്കുന്ന ആളിന് ആ വിഷയത്തിലുള്ള അറിവ് മുഴുവൻ ഗ്രന്ഥരൂപത്തിൽ അത് പ്രകടമാകത്തില്ല, ആകണമെന്നില്ല എന്നാണ്. അങ്ങനെയുള്ള ആ ആചാര്യൻ സഹ തഥോപി അധികതര വിജ്ഞാനം, ആ ഗ്രന്ഥത്തിലുള്ളതിനേക്കാൾ ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ളവനായിരിക്കും. തഥോപി അധികതര വിജ്ഞാനം, ആ ഗ്രന്ഥത്തിൽ അയാൾ പ്രകടമാക്കിയ അറിവിനേക്കാൾ കൂടുതൽ അറിവ് ആ വിഷയത്തിൽ അയാൾക്കുണ്ടായിരിക്കും. ഇനി പ്രസിദ്ധം ലോകം, ഇത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകപ്രസിദ്ധമായ ഒരു കാര്യമാണ്. ഒരു ആചാര്യൻ ഒരു വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ ആ വിഷയത്തിൽ അയാൾ പ്രതിപാദിക്കുന്ന അയാൾ നിന്ന് പുറത്തു വരുന്ന അറിവിൽ കൂടുതൽ അറിവ് വ്യക്തിയുടെ ഉള്ളിൽ ആ വിഷയത്തെ കുറിച്ച് ഉണ്ടായിരിക്കും. ഇത് സർവസമ്മതമായ ഒരു കാര്യമാണ്. അതായത് എല്ലാം പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. ഏതൊന്നിന്റെയും ഏറ്റവും സാരമായ ഭാഗം അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരും. വ്യക്തിയുടെ ഭാവം പലപ്പോഴും പ്രകടമായി എന്ന് വരത്തില്ല. ശബ്ദത്തിന് പലപ്പോഴും അതിന് യോജിച്ച ശബ്ദം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ആ ശബ്ദത്തിന് അതിനെ പ്രകടമാക്കാനുള്ള ശേഷി ഉണ്ടായെന്ന് വരില്ല. ഇത് പ്രസിദ്ധമായിരിക്കുന്നു. ഇത് സാധാരണ ലൗകികമായൊരു കാര്യമാണ്. ഏത് ശാസ്ത്രത്തിനും അതുണ്ടാകും. അങ്ങനെ ഇരിക്കെ ഹിമു വക്തവ്യം അനേക ശാഖ ഭേദ ഭിന്നസ്യ ദേവ തിരിയൻ മനുഷ്യ വർണ്ണാശ്രമാദി വിഭാഗ ഹേതോ യജ്വേദാദ്യ അക്ഷ്യ സർവജ്ഞാന ആകരസ്യ പ്രയത്നേനൈവ ലീലാന്യായേന പുരുഷ നിശ്വാസം യസ്മാത് മഹതോ ഭൂത യോനേഹി സംഭവ. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഒരു അറിവ് ഒരാൾക്ക് മുഴുവനും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയിൽ ഇരിക്കുന്ന അറിവ് താൻ പ്രകടിപ്പിക്കുന്ന അറിവിനേക്കാൾ വളരെ കൂടുതലാണെന്നിരിക്കെ ഇവിടെ പ്രകടമായിരിക്കുന്ന ഈ ശാസ്ത്രം യജ്ഞവേദാദി ശാസ്ത്രം അതിനെക്കുറിച്ചും അതിന്റെ വക്താവിനെ കുറിച്ചും എന്ത് പറയാനാണെന്നാണ് കിമു വക്തവ്യം എന്താണ് എന്ത് പറയാൻ എന്നാണ്. ആ ശാസ്ത്രം എങ്ങനെയുള്ളതാണ്? അനേക ശാഖാഭേദ ഭിന്നസ്യ അനേക ശാഖകളോടുകൂടിയതാണ് വേദം. കർമ്മശാഖ സ്ത്രീ ശാഖ എന്നിങ്ങനെ അനേക ശാഖ ഈ വേദത്തിന് പറയുന്നുണ്ട്. അശ്വനായന വിപ്പനായ ഇങ്ങനെ ഒരുപാട് ശാഖകൾ പറയുന്നുണ്ട്. അനേക ഭേദങ്ങളോടുകൂടിയതാണ്, ശാഖാഭേദങ്ങളോടുകൂടിയിരിക്കുന്ന വളരെ വിപുലമാണ്. അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങളാണോ ദേവന്മാര് തിരിയക്കുകൾ മനുഷ്യർ വർണ്ണങ്ങൾ ആശ്രമങ്ങൾ തുടങ്ങി ഇത്ര വിഭാഗ ഹേതുവോ അനേക ഭേദങ്ങൾക്ക് ഹേതുവായിരിക്കുന്നതാണ് ഈ ശാസ്ത്രം. ശാസ്ത്രത്തിന്റെ മഹത്വം അതാണ്. ഭൗതികമായ വിജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന അനേക ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ ആ ശാസ്ത്രങ്ങളെക്കാൾ ഈ വേദത്തിന് വരുന്ന മഹത്വം എന്താണ്? വേദത്തിൽ മനുഷ്യ ബുദ്ധിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത പല വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നു. അതാണ് അതിന്റെ മഹത്വം. അതാണ് സർവജ്ഞകൽപ്പം എന്ന് പറഞ്ഞത്. ഭൗതികമായ അന്വേഷണങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും വെളിയവാക്കാവുന്ന ഭൗതിക തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതീന്ദ്രിയമായ വിഷയങ്ങൾ വേദത്തിൽ പ്രതിപാദനം ചെയ്യുന്നു. അത് തന്നെ ദേവന്മാരെ കുറിച്ചും മറ്റും വേദത്തിൽ പ്രതിപാദനം ചെയ്യുന്നുണ്ട്. തിരിയക്കുകൾ മറ്റ് പ്രാണികൾ സാധാരണ പ്രാണികൾ മനുഷ്യൻ വർണ്ണവ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണവസ്ഥ മുഖമാസി മറ്റും പറഞ്ഞ് വർണ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണാദി വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നു. ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നു. ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വരപ്രസം സന്യാസം തുടങ്ങി നാനാ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ ഇപ്പൊ യാഗം എന്താണ്, യാഗം എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, അതിന്റെ ഫലം, അതൊന്നും ഭൗതികമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളല്ല. അതാണ് വേദത്തിന്റെ മഹത്വം. അതീന്ദ്രിയമായ വിഷയങ്ങളെ അതിൽ പ്രതിപാദിക്കുന്നു. പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അതിനെ കുറിച്ച് മറ്റെവിടെ നിന്നാണ് അറിവ് കിട്ടുന്നത്? പരമാത്മ ജീവാത്മ ബന്ധത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഋഗ്വേദാഖ്യാക്ഷ്യ ഋഗ്വേദം തുടങ്ങിയ പേരുകളുള്ള എന്ന് അറിയപ്പെടുന്നതായ അക്ഷ എന്നിട്ട പേര് ഋഗ്വേദം തുടങ്ങിയ പേരുകളുള്ള ആ ശാസ്ത്രം. സർവജ്ഞാന ആകരസ്യ സർവജ്ഞാനത്തിനും ആകരമാണ്, ഖനിയാണ്. സർവജ്ഞാന ഖനിയാണ്, സർവജ്ഞാനത്തിന്റെയും ആകരമാണ്. അങ്ങനെയുള്ളതാണ് ശാസ്ത്രം. ശാസ്ത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഋഗ്വേദാദി ശാസ്ത്രം. സർവജ്ഞാനം അതിനകത്തുണ്ട്. ലൗകികമായ അറിവ് മനുഷ്യന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭൗതികമായ അറിവ് അവന്റെ ജിജ്ഞാസയ്ക്കനുസരിച്ച് അന്വേഷണം നടക്കുമ്പോൾ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ആ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകത്തില്ല. പരമാത്മാ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് വ്യക്തമാകുന്നില്ല. കാരണം അത് അതിന്റെ വിഷയമല്ല, ആ ചർച്ചയുടെ വിഷയമല്ല. അത്തരം വിഷയങ്ങൾ വ്യക്തമാകുന്നത് വേദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദത്തിന് ഇവിടെ ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള വേദത്തെ സൃഷ്ടിച്ചതുമാണ്. അങ്ങനെയുള്ള ആ ശാസ്ത്രത്തെ അപ്രയത്നേനൈവ യാതൊരു പ്രയത്നവും കൂടാതെ അനായാസമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതുപോലെ? ലീലാന്യായേന, ലീലാന്യായം അനുസരിച്ച്. ലീലാന്യായം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ഭക്ഷണം കഴിച്ചു, വളരെ സംതൃപ്തനായിരിക്കുന്നു, മനസ്സിൽ മറ്റു ചിന്തകളൊന്നുമില്ല, ഇരിക്കുമ്പോൾ അയാൾ ഒരു മൂളിപ്പാട്ട് പാടുന്നു. അതാണ് ലീലാന്യായം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി എന്തിനു വേണ്ടി പാട്ടുപാടി എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഇത്രയൊന്നുമില്ല, പാടി അത്ര തന്നെ. അതുപോലെ എന്ത് ചെയ്യുന്നു, അതിന് വേറെ ഉദാഹരണം പറയുന്നത് പുരുഷ നിശ്വാസം, പുരുഷന്റെ നിശ്വാസത്തെപ്പോലെ. എന്തിനു വേണ്ടി നീ നിശ്വസിക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, സഹജമായി നടക്കുന്നു, മലപ്പൂർവ്വം ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതല്ല, ബോധമില്ലാത്തപ്പോഴും ഉറങ്ങുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലാതെ, അതായത് വളരെ അനായാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശ്വാസോച്ഛ്വാസം. അതുപോലെ എന്ത് ചെയ്യുന്നു, സംതൃപ്തനായ മനുഷ്യൻ ഒരു മൂളിപ്പാട്ട് പാടിയതുപോലെ ഈശ്വരന്റെ ഒരു മൂളിപ്പാട്ടാണ് ഈ വേദം എന്നാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

ചതുർത്ഥാമരുപാഭ്യമേവ്യക്രിയതാമാവിധം സൈഷ പ്രവിഷ്ട ആനഖാഗ്രേഭ്യോ യുദ്ധാക്ഷരാക്ഷരധാനയാവാഹിതഃ സ്യാദ് വിശ്വംഭരോ വാ വിശ്വംഭരകുലായേ തന്ന പശ്യന്തി അകൃഷ്ണോ ഹി സ പ്രാണന്നേവ പ്രാണോ നാമ ഭൂതി വദന്മക്യ വാക് പശ്യൻ ചക്ഷുഃ ശൃണ്വൻ ശ്രോത്രം മന്വാനോ മനഃ േദാനിമാനേവാദേകൈകോപാസ്തേ നേദകൃഷ്ണോ ശേഷുഅതേകേന ഭവതി ആത്മേത്യോപാസീദ അത്രേദേ സർവേകം ഭവന്തി തദ്പദനീയമസ്യ സർവസ്യ യദയമാത്മാ അനേന ഹേദസർവം വേദം യഥാഹ വൈ പദേന അനുവിന്ദേദ ഏവം കീർത്തിം ശ്ലോകം വിന്ദതി സ ഏഷ ഇഹ പ്രവിഷ്ട അതാണ് ഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ചത്. സ ഏഷ അവ്യാകൃതി ആത്മഭൂതി നാമരൂപേ വ്യാകുറവൻ ബ്രഹ്മാതിസ്തംഭപര്യന്തേഷു ദേഹേഷു വാ കർമ്മഫലാശ്രയേഷു അശ്നായാദിമത്സു ശരീരത്തിൽ പ്രവിഷ്ട നന്നു അവ്യാകൃതം സ്വയമേവ വ്യാക്രിയതേ ഇത്യുക്തം കഥം ഇദാനീം ഉച്യതേ പരേവ ത്വാത്മാ അവ്യാകൃതം വ്യാകുറവൻ പ്രവിഷ്ഠൈതി. അവ്യാകൃതം സ്വയം വ്യക്തമാകുന്നു, വ്യാക്രിയതേ ജഗത് രൂപത്തിൽ പ്രകടമാകുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുന്ന എന്താണ്? കഥം ഇദാനീം ഉച്യതേ പരേവ ത്വാത്മാ അവ്യാകൃതം വ്യാകുറവൻ നിഹപ്രവിഷ്ട. ഇപ്പൊ പറയുന്ന എന്താണ്? ആ പരമാത്മാവ് അത് ഇതിനെ വ്യക്തമാക്കി അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. രണ്ടിനും വ്യത്യാസമുണ്ടെന്നാണ്. ഒന്ന് അവ്യാകൃതമായിരിക്കുന്ന ഒന്ന്, അത് പ്രപഞ്ചം ആണ്. പ്രപഞ്ചത്തെ അവ്യാകൃതം എന്ന് പറയുന്നു. അങ്ങനെ ധരിച്ചിട്ടാണല്ലോ ചോദ്യം ചോദിക്കുന്നത്. ഈ അവ്യാകൃത എന്താണ്? അപ്രകടമാകാതിരിക്കുന്നത്, അവ്യക്തമായിരിക്കുന്നത് പ്രപഞ്ചമാണോ അതോ ഈശ്വരനാണോ? ചോദ്യത്തിന്റെ താല്പര്യം. അവന് അവ്യക്തമായിരിക്കുന്ന പ്രപഞ്ചം സ്വയം വ്യക്തമാകുന്നു എന്നാണ് ഇപ്പോ പറഞ്ഞതെന്ന് മനസ്സിലായത്. ഇവിടെ പറയുന്ന എന്താണോ ആ പരൻ പരമാത്മാ, അത് അവ്യാകൃതം വ്യാകുർവൻ അതെന്ത് ചെയ്തു? ആ അവ്യക്തമായിരുന്ന പ്രപഞ്ചത്തെ പ്രകടമാക്കിയിട്ട് ആ പ്രകടമാക്കിയിൽ പ്രവേശിച്ചു. ഈ ശരീരത്തിലും അല്ലെങ്കിൽ ബുദ്ധിയിലും ഒക്കെ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ അല്പം പൊരുത്തക്കേടുണ്ടെന്നാണ്. ഒരിടത്ത് പ്രപഞ്ചത്തെ തന്നെ അവ്യക്തമെന്ന് പറഞ്ഞു, അത് പ്രകടമായി കാരണം ഇവിടെ സ്വയമേവ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. നിഷദോഷ പരസ്യപ്യാത്മനോ അവ്യാകൃത ജഗദാത്മത്വനുപേക്ഷിതത്വ പറയുന്ന അവിടെ അവ്യാകൃത ജഗത് എന്ന് പറയുന്നത് എന്താണോ പരസ്യാത്മനോ ആ പരമാത്മാവിനെ തന്നെ, പര ആത്മനേവ ആ പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത് അവ്യാകൃത ജഗത്. അല്ലാതെ അവിടെ ഒരു ജഗത്ത് പേര് പിന്നെ വേറൊരു പരമാത്മാവ് അങ്ങനെയില്ല. അവിടെ ഇന്ന് ഒരിടത്തുമില്ല. അവ്യാകൃതത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവ്യാകൃത ജഗത്ത് എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം അവിടെ നിന്നല്ല ഇത് വരാൻ വഴിയില്ലല്ലോ. അത് പറയും, ചിലപ്പോൾ ശബ്ദം പ്രയോഗിക്കുമ്പോൾ പല വിവക്ഷയിൽ പറയും. ചിലപ്പോൾ ആ ജഗത്തെന്നുള്ള പ്രാധാന്യത്തിൽ പറയും, ചിലപ്പോൾ ആത്മാവെന്നുള്ള പ്രാധാന്യത്തിൽ പറയും. അപ്പോൾ ശബ്ദത്തിൽ പിടിച്ചു തൂങ്ങി അങ്ങനെയാണ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, നേരത്തെ അങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ഓരോ സമയം പറയുമ്പോഴും അതിൻ്റെ താല്പര്യം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ശബ്ദത്തിൻ്റെ നാനാർത്ഥങ്ങളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായി അർത്ഥം. ഇത് തന്നെയാണ് സുഷുപ്തിയെ സംബന്ധിച്ച് തർക്കം വരുന്നത്. അവിടെ അവ്യാകൃതം എന്ന് പറയും. അപ്പോൾ അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഒരാത്മാവ്
പിന്നെ രണ്ടാമത് അവ്യാകൃതം എന്ന് പറയുന്നൊരു സാധനം രണ്ടിരിക്കുന്നു. അവ്യാകൃതത്തിന് അജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ സുഷുപ്തിയിൽ ആത്മാവെന്ന് പറയുന്ന ഒന്ന്, അജ്ഞാനം എന്ന് പറയുന്നത് രണ്ടാമതൊന്നും ഒരു കൂട്ടർ പറയും. വേറെ കൂട്ടർ പറയില്ല, അവിടെ ആത്മാവ് മാത്രം, രണ്ടാമത് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ആത്മാവ് എന്താണ്? നിർഗുണമായ ആത്മാവ്. അങ്ങനെ പിന്നെ ഇതെല്ലാം എങ്ങനെ വന്നു? ഇതിൻ്റെ ഉപാദാനം എന്താണ്? നിർഗുണം ഒന്നിൻ്റെയും ഉപാദാനമല്ല, ഒന്നിൻ്റെയും കാരണമല്ല, ഒന്നിൻ്റെയും കാര്യമല്ല. അങ്ങനെ കാരണമൊന്നും വിളിക്കാൻ വയ്യ. പക്ഷെ അതിന് ഇതെങ്ങനെ, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? നിർഗുണത്തിൽ നിന്നൊന്നും വരാൻ വഴിയില്ല. അപ്പോൾ ഇതിന് കാരണമായി ഒന്ന് വേണം എന്ന് മറ്റൊരു കൂട്ടർ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പരമാത്മാവ്, ഒരവ്യാകൃതം, അങ്ങനെ രണ്ടുണ്ട്. അതാണോ പറഞ്ഞു വരുന്നത്? പറയുന്നില്ല. പര ഏവാത്മനോ അവ്യാകൃത ജഗത് ആത്മത്വനെ കുറിച്ച് ഇവിടെ അവ്യാകൃത ജഗത്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവിടെ രണ്ടില്ല, അതൊക്കെ തന്നെ അവ്യാകൃത ജഗത്തെന്ന് വേണമെങ്കിൽ പറയാം, പരമാത്മാവെന്ന് പറയാം. രണ്ടായിട്ടിരിക്കുകയല്ല, അതിന് സൂക്ഷ്മമൊന്നോ കാരണമൊന്നോ എന്ത് പറഞ്ഞാലും അത് ഒന്നാണ്. അതാണ് സ്വയം എന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമുണ്ട്. അത് തന്നെ വ്യക്തമാക്കുകയാണ്. ആക്ഷിപ്ത നിയന്ത്ര കർത്തൃക്രിയ നിമിത്തം ഹി ജഗത് അവ്യാകൃതം വ്യാക്രിയത്തെ അബോധം എന്ന് പറഞ്ഞല്ലോ. ഈ ജഗത്, ജഗത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആക്ഷിപ്തമാണ്, അന്യതാനുപന്നമാണ്. ജഗത്ത് ഇങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഒരു നിയന്താവ് വേണം, അല്ലെങ്കിൽ ജഗത്ത് ഇങ്ങനെ പോകത്തില്ല. നിശ്ചിതമായ വ്യവസ്ഥകൾ ജഗത്തിൽ കാണുന്നുണ്ട്. പിന്നെ ജഗത്തൊരു സൃഷ്ടി, അനുസ്യൂതമായ സൃഷ്ടി കാണുന്നുണ്ട്. ജഗത്ത് സ്വയം തന്നെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ കർത്താവ് വേണം, നിയന്താവ് വേണം, അതിനുള്ള ക്രിയ ജഗത്തിലും കാണുന്നുണ്ട്. ജഗത്ത് സദാ ചലനാത്മകമാണ്, ക്രിയാത്മകമാണ്. ഈ ജഗത്തിനും ഒരു ക്രിയ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നിയന്താവ്, കർത്താവ്, ക്രിയ, നിയന്ത്രിത്വം, കർത്തൃത്വം, ക്രിയാത്വം, ഇതെല്ലാം കൊണ്ട് പ്രകടമാകുന്ന ഈ ജഗത്ത്, ഈ ജഗത്ത് അവ്യാകൃതമായിരുന്നു, പിന്നീട് പ്രകടമാകുന്നു. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും അവ്യാകൃതാവസ്ഥയിൽ ഇത് പരമാത്മാവാണോ, ഇത് അവ്യാകൃതമായ മറ്റൊന്നാണെന്ന് വേർതിരിക്കാൻ ശ്രമിച്ചാൽ അബദ്ധമാണ്. പറയുമ്പോൾ ചിലപ്പോൾ ജഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും, ചിലപ്പോൾ പരമാത്മാവിന് പ്രാധാന്യം കൊടുത്ത് പറയും. പക്ഷെ അവിടെ വേർതിരിക്കാൻ കഴിയില്ല. ഇതും ശബ്ദ സമാനാധികരണിയാച്ച അവ്യാകൃത ശബ്ദ, എന്താ പറയുന്നത്? ഇതം അവ്യാകൃതം എന്നാ പറയുന്നത്. ഇപ്പോൾ എന്താണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതം. അനുഭവത്തിന് വിഷയമായ ഒന്നിനെ ഇതമെന്ന് പറയാൻ പറ്റും. അവ്യാകൃതത്തെ നമുക്ക് ഇതമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവിക്കുന്നവനില്ല, അനുഭവത്തിൻ്റെ വിഷയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജാഗ്രതയിലേ നമുക്ക് പറയാൻ പറ്റും. ഇതം സ്വപ്നത്തിൽ ജാഗ്രതയിലോ പറയാൻ പറ്റും, സുഹൃത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതം അവ്യാകൃതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് തന്നെയാണ് അവ്യാകൃതമായിരുന്നത്, അവ്യാകൃതമായിരുന്നത് തന്നെയാണ് ഇതായിരിക്കുന്നത്, ഇങ്ങനെ പറയാം. അഭിവ്യക്തി തിരോധാനം, അഭിവ്യക്തി അനഭിവ്യക്തി, ഇങ്ങനെ പറയും. അങ്ങനെ ഇതം ശബ്ദ സമാനാധികരണാശ അവ്യാകൃത ശബ്ദ, ഇതം അവ്യാകൃതം എന്ന് പറയാൻ പറ്റും. ശബ്ദ സമാനാധികരണി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇതം ശബ്ദം കൊണ്ട് എന്തിനാണോ ബോധിപ്പിക്കുന്നത്, അതിനാണ് അത് തന്നെയാണ് അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ തർക്കം. ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് പ്രപഞ്ചത്തെയല്ലോ, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത് പ്രപഞ്ചത്തെ തന്നെ. ഇനി ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് പരമാത്മാവിനാണെങ്കിലോ, അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെ തന്നെ. അവിടെ വേർതിരിക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞു വരുന്നത്. വ്യാകൃതം വ്യാകൃതമായി എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവിനെയും ജഗത്തിനെയും പിരിക്കാൻ കഴിയും. യഥാ ഇതം ജഗത് നിയന്ത്രാദ്യനേകാരക നിമിത്താദിവിഷ്ടവത് വ്യാകൃതം തഥാ അപരിത്യക്ത അന്യതമ വിശേഷവദേവ തഥാവ്യാകൃതം പറയും. ഈ ജഗത്തിനെ നോക്കുക, ഈ അനുഭവപ്പെടുന്ന ജഗത്ത്, ഇവിടെ അനേക കാരക നിമിത്താത് വിശേഷം എന്ന് വെച്ചാൽ ഇവിടെയും നിയന്താവ്, കർത്താവ് എല്ലാം ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ ഈ ജഗത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ജഗത്തിൻ്റെ പിന്നിൽ
നിയന്താവും കർത്താവും ക്രിയയും എല്ലാം ഉണ്ട്. ഇനി ജഗത്തിനെടുത്ത് പരിശോധിച്ചാലും അതാണ്, സർവത്ര കർത്താവ് നിയന്താവ് ക്രിയ ഫലം, ഇത്തരത്തിലാണ് ജഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുലാലൻ പാത്രത്തെ ഉണ്ടാകുന്നു, അവിടെ ഇതെല്ലാം വരുന്നു. അതുപോലെ സൃഷ്ടി ജഗത്തിനുള്ളിൽ തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജഗത്തിനൊരു സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവ് അവിടെ കർത്തൃത്വം ക്രിയ ഫലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാ ഇതം ജഗത് നിയന്ത്രാതി അനേക കാരക നിമിത്ത വിശേഷവും വ്യാകൃതം, ഇങ്ങനെ നാനാ വിശേഷങ്ങളോടുകൂടി ഇത് പ്രകടമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നു, ആരാണിതിൻ്റെ നിയന്താവ്, ആരാണ് ഈ ജഗത്തിൻ്റെ കർത്താവ്, ആരുടെ ക്രിയയാണ് ഇത് പ്രകടമായത്. ഇങ്ങനെ ജഗത് നിയന്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഈ ജഗത്തിൽ തന്നെ കാണുന്നു കർത്താവും ക്രിയയും സൃഷ്ടിയും ഈ ജഗത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമ്പൂർണ്ണ ജഗത്തിനും ഒരു കർത്താവും ക്രിയയും ഒരു നിയന്താവും എല്ലാം വേണം എന്ന് കരുതുന്നു. അപ്പോൾ ഈ ജഗത്ത് എങ്ങനെയാണോ, ഈ ജഗത്തിൻ്റെ പിന്നിൽ ജഗത്ത് സ്ഥൂലമായി ജഡമായി ഭൗതികമായി ബാഹ്യമായൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ചേതന സ്വീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തഥാ അപരിത്യക്ത അന്യതമ വിശേഷോ ദേവ തദവ്യാകൃതം, ഇത് തന്നെയാണ്, ഇതിലൊന്നും വിടാതെ തന്നെ ഭർത്താവും നിയന്താവും ക്രിയും ഒന്നും വിടാതെ ഇതെല്ലാം ഉണ്ടാവട്ടെ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് എങ്ങനെയാണോ കർത്താവിനോട് കൂടിയിരിക്കുന്നത്, ഇത് തന്നെ ആ കർത്താവിനെയും മറ്റും വിടാതെ തന്നെ അത് അവ്യാകൃതമായിരിക്കും. എന്ത് പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഒന്നിനെ നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നു, മറ്റൊന്നിനെ അവ്യാകൃതം എന്ന് പറയുന്നു. അപ്പോൾ ജാഗ്രത സുഷുപ്തിയും ജാഗ്രതെന്താണ്, ഇതെല്ലാം പ്രകടമായിരിക്കുന്നു, ഇവിടെ ചൈതന്യം പ്രകടമായിരിക്കുന്നു, ചൈതന്യത്തിൻ്റെ പ്രവൃത്തി പ്രകടമായിരിക്കുന്നു, ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു, ക്രിയ ജീവനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഫലം ക്രിയയുടെ ഫലം കാണുന്നു, ഇതെല്ലാം ജാഗ്രത. ഇതിനാണ് നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നത്. അവ്യാകൃതം എന്ന് പറയുമ്പോഴോ ഇതൊന്നും പോയിട്ടില്ല, ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഈ രൂപത്തിലെല്ലാം നേടും, അത് കേവലമായ ഏകരൂപത്തിൽ ഇതെല്ലാം അവിടെ ഇരിക്കുന്നു, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. ഈ രൂപത്തിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേര് പറയുന്നു അവ്യാകൃതം, അതാണ് പറയുന്നത് വ്യാകൃത അവ്യാകൃതം മാത്രം, വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ഒരു വിശേഷതയുള്ളൂ, ബാക്കി എല്ലാം അവിടെയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അത് കാരണരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു, ഇത് കാര്യരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. ആ കാരണരൂപം എന്നുള്ളതിനാണ് പറയുന്നത് അത് അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേതനന്റെ സാന്നിധ്യത്തിലാണ്, ആ ചേതനനെ അവിടെ നിഷേധിക്കാൻ സാധ്യമല്ല, പക്ഷെ ആ ചേതനൻ മറ്റൊരു രൂപത്തിലിരിക്കുന്നു, അപ്രകടമായിട്ടിരിക്കുന്നു, ഇവിടെ പ്രകടമായിരിക്കുന്നു. ദുഷ്ടസ്വരൂപേ വിവക്ഷാത ശബ്ദപ്രയോഗവും, ഈ വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് ബഹളം ഉണ്ടാക്കരുത്, രണ്ടിടത്തും വസ്തു ഒന്ന് തന്നെ. പിന്നെ ശബ്ദം പ്രയോഗിക്കുന്ന പലപ്പോഴും വക്താവിൻ്റെ താല്പര്യം അനുസരിച്ചായിരുന്നു, എന്നുവെച്ചാൽ ഒരേ ശബ്ദം തന്നെ പല താല്പര്യത്തിൽ പ്രയോഗിക്കാം, പല അർത്ഥത്തിൽ പ്രയോഗിക്കാം, എന്നുകൊണ്ടാണ് ഭാഷകാരൻ ഇപ്പോഴും പറയുന്നത്. താല്പര്യത്തെ എടുക്കും, ശ്രുതിയിലെ ശബ്ദങ്ങളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആ സന്ദർഭത്തിൽ എന്ത് താല്പര്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. വിവക്ഷാത ശബ്ദപ്രയോഗം, അതിന് ഉദാഹരണം ഇവിടെ പറയുന്നു. ഇത് വേദത്തിൽ മാത്രമല്ല ലോകത്തിലും അങ്ങനെയാണ്, നമ്മൾ ഒരേ ശബ്ദം തന്നെ പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കും. എങ്ങനെ ഗ്രാമ ആഗത ഗ്രാമശൂന്യ രീതി, ഗ്രാമ ആഗത ഗ്രാമശൂന്യ എന്നെല്ലാം പറയുമ്പോൾ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എങ്ങനെ കഥാചിത് ഗ്രാമശബ്ദേന നിവാസ മാത്ര വിവക്ഷായം ഗ്രാമശൂന്യ രീതി ശബ്ദപ്രയോഗോ ഭവതി, ഗ്രാമശൂന്യ എന്ന് പറയുന്നു. എവിടെയാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്, ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം വന്നു, ദുരന്തം വന്നിട്ട് അവിടെയുള്ള മനുഷ്യരെല്ലാം ചത്തൊടുങ്ങി, അല്ലെങ്കിൽ എല്ലാവരും ഓടിപ്പോയി രക്ഷപ്പെട്ടു, ഒരാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് കേവലം വീടുകൾ മാത്രം,
അയാൾ പറയുന്നു ഗ്രാമശൂന്യ. ഗ്രാമശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാ ഗ്രാമം എന്ന് പറഞ്ഞത്? ആ കണ്ടതിന് അവിടെ മനുഷ്യരില്ല. മനുഷ്യശൂന്യമായ ആ വീടും മറ്റും കണ്ടിട്ടാണ് വനത്തിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ ഗ്രാമശൂന്യ എന്നില്ല. കാരണം അവിടെ മനുഷ്യവാസയോഗ്യമായ ഒന്നും തന്നെ അവിടെ ഇല്ല. അവിടെ വൃക്ഷങ്ങളും പാറകളും എല്ലാം ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മനുഷ്യവാസയോഗ്യമായ പലതും കാണുന്നു, എന്നാൽ മനുഷ്യരില്ല. അതുകൊണ്ട് പറയുന്നു ഗ്രാമ. ആവാസ വ്യവസ്ഥകളെയൊക്കെ കണ്ടിട്ട് പറയുന്നു ശൂന്യ. അതിനെയാണ് അവിടെ ഗ്രാമം എന്ന് പറഞ്ഞത്. ശൂന്യമായിരിക്കുന്ന അതാണ് മനുഷ്യ. ശൂന്യമായിരിക്കുന്നത് ആ വീടുകളും മറ്റും ഒക്കെയാണ്. മനുഷ്യൻ ഉപേക്ഷിച്ചിട്ട് പോയ അവശേഷിച്ച അടയാളങ്ങളാണ്. അതിനാണ് ഗ്രാമവും വരുന്നത്. അവിടെ ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം അതായി. ഇനി ആണ് കഥാചിത് ഗ്രാമശബ്ദേന നിവാസ മാത്ര വിവക്ഷായ ഗ്രാമശൂന്യ ഇത് ശബ്ദ പ്രയോഗ ഭൂമി കഥാചിത് നിവാസ ജനവിവക്ഷായ ഗ്രാമാഗത. ഇനി ഒരു ഗ്രാമത്തിന്റെ അടുത്തൊരു വലിയ സദ്യ നടന്നു. അപ്പൊ ഗ്രാമീണരെല്ലാം ക്ഷണിച്ചു. അപ്പൊ വലിയ സദ്യയാണെന്ന് പറഞ്ഞപ്പോ ഗ്രാമത്തിലുള്ള ആപാല വൃദ്ധം നേരെ സദ്യക്കെത്തി. അപ്പൊ സദ്യ സംഘടിപ്പിച്ചവരിത് കൊണ്ട് ഭയന്നു. അവർ പറയുന്ന ഗ്രാമ ആഗത, അതാ ഗ്രാമം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഗ്രാമം എന്ന് പറയുന്നത് എന്തിനാണ്? ആ വീടുകളെയാണോ പറയുന്നത്? വീട് വന്നെന്നാണോ? അല്ല, അവിടെ വന്ന ജനത്തെയാണ് ഗ്രാമം എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം കൂടി വന്നു ഭക്ഷണം കഴിക്കും. കണ്ടിട്ട് പറയണ ഗ്രാമം ഇങ്ങനെ എത്തിച്ചേർന്നു. അവിടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? വന്നു ചേർന്ന ജനസമൂഹം. അപ്പൊ രണ്ടിടത്തും ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം രണ്ടായി. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ശൂന്യമായ വീടുകളും മറ്റും. വേറെടുത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനസമൂഹം. രണ്ടു ഒന്നാണ്, രണ്ട് രണ്ടല്ലേ. ഗ്രാമാഗത ഇതി കഥാചിത് ഉഭയ വിവക്ഷായാമപി ഗ്രാമശബ്ദ പ്രയോഗഭവതി ഗ്രാമം ചെന്ന പ്രവിശ്യേ. ഇനി ചില സമയത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെ എടുത്തുകൊണ്ട് പറയും. ഒരാള് പട്ടണത്തിൽ നിന്ന് വരുന്നു ഗ്രാമത്തിലേക്ക്. പക്ഷെ ആ ഗ്രാമം അത്ര നല്ല ഗ്രാമമല്ല, യാത്രക്കാരനാണ്. ഇവിടെ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പകർച്ച വ്യാധി പടർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള ദോഷങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വഴിപോക്കനുണ്ട്. വഴിപോക്കൻ വഴി കണ്ട് ഒരാളോട് ചോദിച്ച് ഇനി അടുത്ത് എവിടെയാ ഒന്ന് തങ്ങാൻ പറ്റിയ സ്ഥലം. അയാൾ പറയുന്ന അടുത്തൊരു ഗ്രാമമുണ്ട്, പക്ഷേ ഗ്രാമം എന്ന പ്രവേശിച്ചത് ആ ഗ്രാമത്തിൽ നീ കയറരുത് എന്ന് പറയും. ആ ഗ്രാമത്തിൽ നീ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ എന്താ അയാൾ മനസ്സിലാക്കുന്നത്? അവിടെ ജനങ്ങളുണ്ട്, അവരുടെ ഇടയിൽ പ്രവേശിക്കരുതെന്നാണ്? അതെ, അവിടെ ഒഴിഞ്ഞ വീടുകളുണ്ട്, അതിൽ കയറരുതെന്നാണ്? അല്ല, എല്ലാം കൂടെ ചേർത്ത് അവിടെ ഗ്രാമം എന്ന് പറയുന്നത് ആ ജനങ്ങളും വീടുകളും എല്ലാം കൂടി ചേരുന്നതാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് നീ പോകരുതെന്നാണ്. അവിടെ ഒന്നിനെ ഒഴിവാക്കുന്നുണ്ട്. അവിടുത്തെ പ്രവേശവും നിവാസവും ഒന്നും നിനക്ക് യോജിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാമം എന്ന പ്രവിശ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം വരും. അങ്ങോട്ടേ കയറരുത്, അവിടെ പറ്റിയ സ്ഥലമല്ല. അപ്പോൾ ഗ്രാമത്തിന് ഒരേ ഒരു ഗ്രാമശബ്ദത്തിന് മൂന്നർത്ഥം. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വീടുകൾ. രണ്ടാമത്തെ സ്ഥലത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ. മൂന്നാമത് ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർന്നു, വീടും ജനവും എല്ലാം. അതുപോലെ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് ഇതെന്താണോ പറയുന്ന ആളുടെ താല്പര്യം, അയാൾ അയാളുടെ മനസ്സിൽ കരുതുന്നു ഞാൻ പറയുന്നതിലൂടെ ഈ കേൾക്കുന്ന വ്യക്തി ഇന്ന അർത്ഥത്തെ ധരിക്കണം. അതാണ് വിവക്ഷ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രയോഗിക്കുന്ന ഈ ശബ്ദത്തിൽ നിന്നും ഇപ്പോൾ ഈ അർത്ഥം ഗ്രഹിക്കണം. അതേ ശബ്ദം വേറെ സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ അയാൾ കരുതുന്നു ഈ ശബ്ദത്തിൽ നിന്ന് അർത്ഥം ഗ്രഹിക്കും. ശ്രുതി അതുപോലെയാണ്. ശ്രുതി ഒരു സമയത്ത് ഒരു ശബ്ദം പറഞ്ഞാൽ അതിന് താല്പര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ ഇന്ന അർത്ഥത്തെയാണ് ഗ്രഹിക്കേണ്ടത് ശ്രോതാവ്. ആ താല്പര്യ ശ്രുതി താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നും എന്താണ് ഇത് പരസ്പര വിരുദ്ധമായി പറയുകയാണ്. മുമ്പൊന്ന് പറഞ്ഞു, ഇപ്പോ ഒന്ന് പറഞ്ഞു. വിരോധ പരിഹാരം ബ്രഹ്മസൂത്രത്തിലും മറ്റും ഭാഷകാര്യം ചെയ്യുന്നതാണ്. ഓരോ സ്ഥലത്തും എന്താണോ എന്ത് താല്പര്യത്തിലാണോ ശ്രുതി പറഞ്ഞത് ആ താല്പര്യത്തെ കണ്ടെത്തി ഇതിൽ പരസ്പരം വരുന്ന വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കും. അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായ അസംബന്ധ പ്രലാപനം, അസംബന്ധത്തെ പറയുന്നതാണെന്ന് പറയും. ഇതങ്ങനെയല്ല.
തദ്ദിഹാപി ജഗതിദം അവ്യാകൃതം വ്യാകൃതം ചിത്തഭേദപൂക്ഷായാം ആത്മാന അനാത്മനോർഭവതി വിപദേശ. ഇപ്പോ ജഗതിദം അവ്യാകൃതം വ്യാകൃതം ച അഭേദമായി പറയുകയാണ് ഈ ജഗത്തിന്. അവ്യാകൃതം വ്യാകൃതം എന്നുള്ള ഭേദം കൽപ്പിക്കാതെ ജഗത്തെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തർത്ഥം അവിടെ എടുക്കണം? ആത്മ അനാത്മനോർ ഭൗതി ഉപദേശകളുടെ ആത്മ അനാത്മ രണ്ടർത്ഥത്തിൽ എടുത്തോളും. ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അർത്ഥം എടുക്കണം. ആത്മ അനാത്മനോ ആത്മ അനാത്മാക്കള രണ്ടർത്ഥമുണ്ട്. ജഗത്തെന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവുമാണ് അനാത്മാവുമാണ്. അല്ല, ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനാത്മാവാണെന്നർത്ഥം. താല്പര്യം വിവക്ഷയ്ക്കനുസരിച്ചാണ് എന്നർത്ഥം. രണ്ടിനെ എടുക്കണം. കാരണം ആത്മാവിനെ വിട്ടിട്ടൊരു ജഗത്തുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റും. പിന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ജഗത്തെന്നാ. ജഗത്തെന്ന് നിർദ്ദേശിക്കുമ്പോൾ ആത്മാ ജഗത്തിനെ വിടാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. അപ്പോൾ രണ്ടിനും കൂടെ ഗ്രഹിക്കുക. അങ്ങനെ പറയുന്നുണ്ട്. അതാണ് വ്യാകൃത ജഗതിദം അവ്യാകൃതം വ്യാകൃതം ചിത്യഭേദപക്ഷ. വ്യാകൃത വ്യാകൃത ജഗത്തിനെല്ലാം കൂടെ ചേർത്ത് പറയും. രണ്ടിനെ ഗ്രഹിക്കണം. യഥായുധം ജഗതുത്പത്തി വിനാശാത്മകമിതി കേവല ജഗത് വ്യപദേശ. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തു പറയും, ഇതം ജഗത് ഉത്പത്തി വിനാശാത്മകം, ഉത്പത്തി നാശത്തോടു കൂടിയതാണിത്.

പ്രാധാന്യം പരമാത്മാവിന്. വ്യാകൃതമായിരിക്കുമ്പോൾ പ്രാധാന്യം പ്രപഞ്ചത്തിൽ. അതുകൊണ്ട് രണ്ടർത്ഥം കൊടുക്കാം, ആത്മാ അനാത്മാ. ഇവിടെ ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ജഗത്ത്. ഇനി തഥാ മഹാനജ ആത്മാ സ്ഥൂലോ അനണു സഏഷ നേതി നേതി ഇത്യാദി കേവല ആത്മവ്യപദേശം. ഇനി ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, മഹാൻ അജഹ ആത്മ അസ്ഥൂല. സ്ഥൂലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ജഗത്താണ്. അനണു അണു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രപഞ്ചമാണ്. പക്ഷെ അവിടെ അസ്ഥൂല അനണു എന്ന് നിഷേധിച്ചു. അവിടെ തന്നെ മഹാനജ ആത്മാ സയേഷ നേതി നേതി അങ്ങനെ പറയും. നൈതം നൈതം ഇതല്ല, ഇതല്ല ഈ അനുഭവിക്കുന്ന ഒന്നുമല്ല. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് അവിടെ എന്താണ്? ജഗത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഇതംന ഇതംന. അപ്പൊ അവിടെ എന്തിനെ ഗ്രഹിക്കണം? ജഗത്തിനാണോ ഗ്രഹിക്കേണ്ടതല്ല, കേവല ആത്മവ്യപദേശം. അവിടെ കേവല ആത്മാവിനെ പറയുകയാണ്. അപ്പൊ ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം തന്നെ മൂന്ന് തരത്തിലും പ്രയോഗിക്കാം. ആത്മാ അനാത്മാവായിട്ട്, കേവല ജഗത്തായി, കേവല ആത്മാവായി. കേവല ആത്മാവിനെ പരാമർശിക്കണമെങ്കിലും ജഗത് ശബ്ദം കൂടാതെ സാധ്യമല്ല. ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം കൂടാതെ ആത്മാവിനെ പരാമർശിക്കാൻ പറ്റത്തില്ല, അതൊരിക്കലും സാധ്യമല്ല. കാരണം ശബ്ദം പ്രപഞ്ചികമാണ്, പ്രപഞ്ച അന്തർഗതമാണ് ശബ്ദം. പരമാത്മാവാണെന്ന് പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ച ഭാഗമായിരിക്കുന്ന പരമാത്മ ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലൂടെ അല്ലാതെ പരമാത്മ വ്യവഹാരം സാധ്യമല്ല. പ്രാപഞ്ചികമായിട്ടല്ലാതെ പരമാത്മ വ്യവഹാരം, പരമാത്മാവിനെ സംബന്ധിച്ചുള്ള വാക്കോ ചിന്തയോ സാധ്യമല്ല. അതുകൊണ്ട് പരമാത്മാവെന്ന് പറയുമ്പോഴും ജഗത്തിലൂടെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ചിലടത്ത് ജഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നതാണ് വ്യാകൃതം അവ്യാകൃതം എന്ന് പറയും. എവിടെയായാലും ശരി, ജഗത്ത് തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. മൂന്ന് സ്ഥലത്ത് പ്രപഞ്ചം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ച അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, ആ ശബ്ദം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നതാണ്. നമുക്ക് ആശയക്കുഴപ്പം വരുന്നു, എങ്ങനെ ഈശ്വരനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും? മനന അതീതനായിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ മനന ഭാഷയിലൂടെ അറിയാൻ പറ്റും? ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് ഈശ്വര ബോധം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. ഇതെല്ലാം വേറെ വഴിയില്ല, ശബ്ദത്തെ ആശ്രയിക്കാതെ ഒരു വഴിയുമില്ല. എവിടെയാലും ശബ്ദത്തെ ആശ്രയിക്കും, ഒന്നെങ്കിൽ അത് വൈഖരി, ശബ്ദത്തിന് വ്യത്യാസം. ഉപദേശിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ വൈഖരി ആശ്രയിക്കുന്നു, ഈ പുറപ്പെടുന്ന ശബ്ദം. ഇനി അതെല്ലാം വിട്ടിട്ട് ഏകാന്തമായി ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ മാനസികമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു, ചിത്തവൃത്തി രൂപത്തിലുള്ള ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറയും ഇതൊരു ശബ്ദജാലമാണ് പറയുന്നത്, ഇതിനൊന്നുമില്ല, ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് പറയും. ഈ വെറും ശബ്ദത്തെ ആശ്രയിക്കാത്ത ഒരു സ്ഥലമില്ല. വ്യവഹാരമുണ്ടോ, വാചികമോ മാനസികമോ ആയിട്ടുള്ളതോ, അവിടെ ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. അവിടെ വാക്കിനെ വിട്ടാലും ശരി, മനസ്സുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെ ധ്യാനിക്കുന്നു? അഹം ബ്രഹ്മാസ്മി ശബ്ദമല്ലേ, നിങ്ങളുടെ ധ്യാന ശബ്ദമല്ലാതെ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല, തനിക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? തന്റെ മനസ്സാണ് ആ ശബ്ദമായിരിക്കുന്നു. ശ്രവണേന്ദ്രിയത്തിലൂടെ അല്ല, മനസ്സിലൂടെ തന്നെ അനുഗ്രഹിക്കുന്നു. ആത്യന്തികമായ ശബ്ദമാണ്. അതുകൊണ്ട് ഈ ജഗത് ശബ്ദം, അത് അല്ലെങ്കിൽ ജഗത് അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, അത് പ്രപഞ്ചത്തെയും ചിലപ്പോൾ പ്രപഞ്ചത്തെ മാത്രം, ചിലപ്പോൾ പരമാത്മാവിനെ പ്രപഞ്ചത്തെ നിഷേധിച്ചുകൊണ്ട് ചിലപ്പോൾ രണ്ടിനെയും അങ്ങനെ ബോധിപ്പിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ അവ്യാകൃതം എന്തായിരുന്നു, വ്യാകൃതം എന്തായി എന്നുള്ളതാണ്. പക്ഷെ അതിലുപരിയായിട്ട് ജീവൻ, പരമാത്മാവ്, പ്രപഞ്ചം, ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, ഇതെന്താണോ അദ്വൈതത്തിൽ അല്ലെങ്കിൽ അദ്വൈതിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് എന്താണ് ഭാഷകാരൻ വ്യക്തമാക്കുന്നു.
അപ്പോൾ ഇവിടെ എന്താ

0: ബന്ധം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് ആ ജഗത്ത് വ്യാകൃതമായിരിക്കുന്ന ജഗത്ത് ഇത് തന്നെയാണ് അവ്യാകൃതമായിരിക്കുന്നത്. ആ വ്യാകൃതമായ ആ ജഗത്ത് പരമാത്മാവിൽ നിന്ന് അത് വേറെയല്ല, ആ പരമാത്മാ തന്നെയാണ്. അവിടെ സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടി സംഭവിക്കുന്നു അവിടെ പറഞ്ഞു സ്വയമേവ കർമ്മകർത്തരുടെ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മാറി നിന്ന് വേറൊരാളെ സൃഷ്ടിക്കുക. കുലാലൻ അല്ല പാത്രം. കുലാലൻ പാത്രത്തിൽ നിന്ന് മാറി നിന്നിട്ട് കുലാലനെ കുലാലൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. പിതാവല്ല പുത്രൻ, പിതാവ് പുത്രനെ സൃഷ്ടിക്കുന്നു. അവരെ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്നും മാറി നിന്നു. പ്രപഞ്ചത്തിൽ അങ്ങനെ കാണുന്നു. അങ്ങനെ സൃഷ്ടിക്കുകയാണോ, അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ നേരത്തെ കർമ്മകർത്തരുടെ കാരണം കർമ്മത്തെ വേറിട്ട് കാണിക്കാതെ സ്വയം അത് തന്നെ കർത്താവായിട്ടുള്ള ആ പ്രയോഗം, സ്വയം വ്യാകൃതമായി പ്രകടമായി എന്ന് പറയുന്ന ആ പ്രയോഗം ശരിയാകത്തില്ല. അത് പറയുകയും പിന്നെ ഇതിനെ ഒരാൾ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോൾ പരസ്പര വിരോധമുണ്ടല്ലോ. അതാണ് എന്നാണ് പരേണം വ്യാകൃത്ര വ്യാകൃതം സർവതോ വ്യാപ്തം സർവതാ ജഗത് കഥം ഇഹ പ്രവിഷ്ഠ പരികല്പിതേ. ഇവിടെ പറയുന്നു ആ പരമാത്മാവാണ് വ്യാകർത്താവ്, അതിനെ പ്രകടമാക്കിയ ആള്. ജഗത്താണെങ്കിലോ വ്യാകൃതം പ്രകടമായി, ഇനി ആ പരമാത്മാവാണെങ്കിലോ സർവതോ വ്യാപ്തം സർവ നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ചർച്ച മുമ്പും വന്നിട്ടുണ്ട്. പരമാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? സർവവ്യാപകമാണ് അല്ലെങ്കിൽ അനന്തമാണ് എന്ന് പറയുന്നു. സകഥമിഹ പ്രവിഷ്ട, അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിന് സൃഷ്ടിയിൽ പ്രവേശിക്കാൻ കഴിയും? സൃഷ്ടി വരുന്നതിന് മുമ്പ് തന്നെ അതവിടെയുണ്ട്, സർവത്ര ഇല്ലേ അത്? എങ്ങനെ പ്രവേശിക്കും? കഥമിഹ പ്രവിഷ്ട പരികല്പിതെന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ട് അപ്രവിഷ്ടോ ഹിദ്ദേശ പരിശ്ചിന്നേന പ്രവിഷ്ട ശക്യതേ. താൻ മുറിയിലേക്ക് പ്രവേശിക്കുന്നു, മുമ്പ് അവിടെ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് പുറമേ നിന്ന് പ്രവേശിക്കുന്നു. അതാണ് അപ്രവിഷ്ട ഹിദേശ. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിച്ഛിന്നേന, പുറമേ നിന്ന് വരുന്നവൻ പരിച്ഛിന്നനാണ്, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവേശിച്ച ശക്തി അവനെ പ്രവേശിക്കും. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. സൃഷ്ടികർത്താവ് സർവവ്യാപിയാണെങ്കിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല, അതവിടെ ഉണ്ട്, സൃഷ്ടിയിലുണ്ട്. യഥാ പുരുഷേന ഗ്രാമാതിർ, എങ്ങനെയാണ് പുരുഷൻ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത്? അവിടെ സംഭവിക്കും. പുരുഷൻ ഗ്രാമത്തിന് പുറത്തായിരുന്നു, പരിച്ഛിന്നനാണ്, ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമാതിർ ന ആകാശേന യഥാ പുരുഷേന ഗ്രാമാതിഹി ന ആകാശേന. പക്ഷേ ആകാശം എവിടെയെങ്കിലും പ്രവേശിച്ചതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മുറിക്കകത്ത് ആകാശം ഉണ്ടായിരുന്നില്ല, മുറി പണിതിന് ശേഷം അതിനകത്ത് ആകാശം കയറുമെന്ന് പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ല. അതുപോലെ പരമാത്മാവ് സ്വസൃഷ്ടിയിൽ പ്രവേശിച്ചു എന്നങ്ങനെ പറയാൻ കഴിയും. നിത്യപ്രവിഷ്ടത്വ പറയുന്നത് നിത്യപ്രവിഷ്ടമാണ്, സദാ അതവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പൂർവശം വരുന്നു, പാഷാണ സർപ്പാധിപ ധർമാന്തരേണ ഇരിച്ച് പാഷാണ സർപ്പം. ഇതൊരു കഥയാണ്, ഇതൊരു വിശ്വാസമാണല്ലെങ്കിൽ പാഷാണ സർപ്പം എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഈ പാഷാണം എന്ന് വെച്ചാൽ നല്ല കട്ടിപ്പാറ, അതിനകത്ത് പഴുതുകളൊന്നുമില്ല, ഛിദ്രങ്ങളില്ല, സുഷിരമൊന്നുമില്ല, ഇല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് സർപ്പം ഇരിക്കുന്നതാണ്, ജീവനുള്ള സർപ്പം, വലിയ സർപ്പം. അത് ഒരു കഥയാണ്, അല്ലാതെ അതിന് വാസ്തവമുള്ള കാര്യമില്ല. അത് എങ്ങനെയാണ് ഈ പാറയ്ക്കകത്ത് സർപ്പം വന്നത്? അത് പറയുന്നത് ഈ പാഷാണം തന്നെ, പാഷാണം പഞ്ചഭൂതാത്മകമാണല്ലോ, പാഷാണം പഞ്ചഭൂതാത്മകമായ പാഷാണത്തിൽ അങ്ങനെ ഒരു സർപ്പ പരിണാമം ഉണ്ടായിരുന്ന അകത്ത്, എന്നിട്ട് അതിൽ ജീവൻ വന്നു എന്നാണ്, അതിൽ ജീവഭാവം വന്നു എന്നാണ്. അപ്പം അത് ഇങ്ങനൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പല പൊട്ടക്കഥകളും നമ്മുടെ ഈ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ വിശ്വസിക്കുന്നത്. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ പോകത്തില്ല, അത് പ്രാമാണിക ഏതെങ്കിലും ഒരു വസ്തുത്തിൽ പറഞ്ഞിരുന്നാൽ മതി. പിന്നെ പരിശോധിക്കാനൊന്നും പോകത്തില്ല, പാറയ്ക്കകത്ത് സർപ്പം അങ്ങനെ വരും, വരാൻ സാധ്യതയുണ്ടോ, അതൊന്ന് ചിന്തിക്കാൻ പോകത്തില്ല. പിന്നെ അങ്ങനെ പറയുന്നതിന് ഒരു പക്ഷേ കാരണം ചില പ്രാണികൾ തവളയെ പോലെയുള്ളതെല്ലാം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അങ്ങ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകും, എന്നിട്ടൊരു സുപ്ത രൂപത്തിലിരിക്കും വളരെ കാലം. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അത് പുറത്തു വരും. അത് സ്വയം പ്രവേശിക്കുന്നതാണ്. അജലവും പാറയുടെ കൊത്തിലായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ ഏതെങ്കിലും സുഷിരത്തിലായിരിക്കും. അങ്ങനെ സംഭവിക്കാം. ഇത് കണ്ടിട്ട് ആരോ കരുതി പാറയ്ക്കകത്ത് തനിയെ സർപ്പമുണ്ടാകും. അത് പാറയിൽ നിന്ന് പാറ പരിണമിച്ച് അതിനകത്ത് ഒരു സുഷിരമില്ലാതെ, സർപ്പത്തിനാണെങ്കിൽ സ്വയം ഒരു സുഷിരം ഉണ്ടാക്കാൻ കൂടി കഴിയും. അതുമല്ല എലിയുടെ മാളത്തിലൊക്കെ കയറിയിരിക്കാൻ അതിന് കഴിയും, സ്വയം ഉണ്ടാക്കാനുള്ള ശേഷി കൂടി. ഒരു സുഷിരം കണ്ടാൽ അതുവഴി അകത്തു. അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ സർപ്പോ ഏതെങ്കിലും മണ്ണിനടിയിലുള്ള ഏതെങ്കിലും സുഷിരങ്ങളിലൊക്കെ വളരെ കാലം ഇരുന്നു വരാം. ഈ പറയുന്ന പോലെ പ്രകൃതി വിരുദ്ധമായി വരുമ്പോൾ ഒരനുകൂല പ്രകൃതിയെ പ്രതീക്ഷിച്ച് മറ്റ് ജീവികളൊക്കെ ഇരുന്ന പോലെ ചില സർപ്പങ്ങളും ഇരുന്നു വരാം. അതാകും ഒരിക്കലും സർപ്പം പാഷാണത്തിൻ്റെ അകത്ത് പഞ്ചഭൂതം പരിണമിച്ചതിൻ്റെ അകത്തൊരു സർപ്പം ഉണ്ടാകുക, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ പാഷാണ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും മനുഷ്യനെയും കിട്ടിയത്, സർപ്പത്തിന് മാത്രം എന്താ മനുഷ്യനുണ്ടായിക്കൂടി? എന്തായാലും പാഷാണ മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല, പാഷാണത്തിനകത്തിരുന്ന മനുഷ്യൻ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പലതും ശങ്കരാചാര്യ സ്വീകരിച്ചു ഉണ്ട് എന്ന് പൂർവക്ഷമാണെങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട്, അങ്ങനെ സംഭവിക്കാം എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സർവജ്ഞന്മാർക്കെല്ലാം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് മറുപടി പറഞ്ഞാൽ മതി. പാഷാണ ഒരിക്കലും പരിണമിച്ച് സർപ്പമാകത്തില്ല. സർപ്പം ഉണ്ടാവണമെങ്കിൽ അത് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരണം, ഒന്നുകിൽ അതിനെ പ്രസവിക്കണം അല്ലെങ്കിൽ മുട്ടയിടണം, അതിൽ നിന്ന് പിരിഞ്ഞു വരണം, അല്ലാതെ സർപ്പം ഉണ്ടാകത്തില്ല എന്ന് പറയണം. ഇതങ്ങനെയല്ല പറയുന്നത്, അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെയും ഉണ്ടാകാം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം .org റേഡിയോ, the 24/7 spiritual channel from shayvam.org.

ഛന്നമനേ ഛന്നമനേ ജയമാനമേ വൈ ജയ സുജേനാർ ജയ ജയ കാമയ ജയ സുജാനേ യജ്ഞ സുജേനാർ ജയ